ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിന്റെ സാഫല്യ പൂർത്തീകരണത്തിനായി യാത്ര ചെയ്യുമ്പോൾ ഭൂതകാലത്തിൽ ജീവിച്ചിട്ട് യാതൊരർത്ഥവുമില്ലെന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണ്. വർത്തമാനകാലത്തിന് യോജ്യമാം വിധം വർത്തമാനകാലത്തോട് സംവദിച്ചും തിരിച്ചറിഞ്ഞും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയും ജീവിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. കുറേ മനുഷ്യരുണ്ട് നാം ബഷീരിയൻ കഥകളിൽ വായിച്ചിട്ടുള്ളതുപോലെ എൻ്റെ ഉപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഭൂതകാലത്തിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് അന്ന് കുടുംബം അങ്ങനെയായിരുന്നു, കുടിവെള്ളം ഇങ്ങനെയായിരുന്നു, റോഡ് അങ്ങനെയായിരുന്നു, കാലാവസ്ഥ ഇങ്ങനെയായിരുന്നു, ഇതൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഓർക്കാൻ ഇടവേളകളിൽ മരുഭൂമിയിൽ ഒരുപക്ഷെ ഒരു ചെറിയ കാറ്റുപോലെ ഒന്നായി അനുഭവിക്കാമെങ്കിലും അതിൽ മാത്രം കെട്ടുപിണഞ്ഞു കിടന്ന് ചിന്തിച്ച് ആലോചിച്ച് ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ അപസ്മാര രോഗിയെപ്പോലെ ആയിത്തീരുന്ന മനുഷ്യർക്ക് എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാനാവും? അവിടെയാണ് എല്ലാ മനുഷ്യരും അപ്ഡേറ്റ് ചെയ്യേണ്ടതിൻ്റെ, കാലഘട്ടത്തോട് സംവേദിക്കേണ്ടതിൻ്റെ, കാലഘട്ടത്തോട് ആശയവിനിമയം നടത്തേണ്ടതിൻ്റെ, കാലഘട്ടത്തിൻ്റെ തിരിച്ചറിവുകൾ സ്വന്തമാക്കേണ്ടതിൻ്റെ അനിവാര്യത നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുക, ഭാവി കാലത്തെക്കുറിച്ച് ഓർക്കുക, ഭൂതകാലത്തിൽ നിന്ന് വെള്ളവും വളവും ഊർജവും സ്വാംശീകരിക്കാം. പക്ഷേ അത് കിളിർക്കേണ്ടതും തളിർക്കേണ്ടതും പൂക്കേണ്ടതും വർത്തമാന കാലഘട്ടത്തിൽ തന്നെയാണെന്ന് മറന്നുപോകരുത്. ആ തിരിച്ചറിവ് കൂടി ജീവിത ലക്ഷ്യപൂർത്തീകരണത്തിന് അനിവാര്യമാണ്. ശുഭദിനം.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട്

0: വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖം മൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് K.സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവെ 1-2 ഗോളിന് ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശിയാക്കിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡന് മേൽ വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53rd മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവേജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. ഒരു ഗോൾ നേടുകയും ഒരു ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86rd മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാലണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
0: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 wicketsന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. രണ്ടാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. രണ്ടാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3ാം മത്സരം ഈ മാസം 7 നോട്ടിംഗ്ഹാമിലും 4ാം മത്സരം 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ ഒരാഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂർ, മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക OP പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OPയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൌകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 185171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3ാം ദിനമായ ഇന്നലെ 8830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം BBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ +1 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവെയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. ദാ ജൂലൈ ആയി, ജൂലൈ 6 മാസം പോയൊരു പോക്കെ. എന്തൊക്കെയായിരുന്നു? എന്തായാലും പോയത് പോയി. കഴിഞ്ഞ കാര്യത്തെ പറ്റിട്ടോ, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഞാൻ ചെയ്ത് തീർക്കാന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തീർത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇനി ഒരു 6 മാസം കൂടി ദൈവം നമുക്ക് ബോണസായിട്ട് തന്നിട്ടുണ്ട്. നന്നായിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ശരിക്കും ഞാൻ ഇന്ന് ആലോചിക്കുമായിരുന്നു, ദൈവമേ എന്നാലും ഇത്ര പെട്ടെന്നാണല്ലോ ഓരോ സമയങ്ങൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ സമയമൊന്നും നമുക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കില്ല എന്നുള്ളൊരു ബോധത്തിൽ, ചില തീരുമാനത്തിലായിരിക്കണം നമ്മളുടെ യാത്രയെന്ന് ആരംഭിക്കുന്നത്. നമുക്കെപ്പോഴും ഈ അമിതമായിട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക, ഓവർ ലവ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ. നമ്മൾ എങ്ങനെ പ്രതികരിച്ചു എന്നായിരിക്കും ആളുകൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് ആ പ്രതികരിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഒരിക്കലും ആളുകൾ മനസ്സിലാക്കില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്തിടങ്ങളിൽ പോയി കമൻറ്റ് ചെയ്യുന്ന സ്വഭാവം, സ്വയം ഒരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് വേണ്ടടുത്ത് പറഞ്ഞാൽ മതി. ഉൾക്കൊള്ളുന്നവരടുത്ത്, മനസ്സിലാക്കുന്നവരടുത്ത് കമൻറ്റ് പറയാനും നമുക്ക് പിന്നെ ആരെയും മാറ്റാൻ, നമ്മളുടെ വാക്കുകൾ ഒരാൾക്ക് പ്രചോദനം നൽകാൻ സാധിക്കും. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും പൂർണ്ണമായും അയാളുടെ ജന്മനാ ഉള്ള സ്വഭാവത്തിനെ ഒന്നും മാറ്റാൻ സാധിക്കുമോ, സാധിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം, സാധിക്കുമോ എന്നറിയില്ല. എന്നാലും ഞാൻ ഒരു ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ചില നിലപാടുകൾ, ചില ഭയങ്കരമായ തീരുമാനങ്ങൾ, ചില ആളുകളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ കയറിയുള്ള ഒപ്പീനിയൻ പറച്ചിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയോടുകൂടി അവരെടുത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം തീരും. അതുകൊണ്ട് സ്വയം സ്നേഹിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ, നമുക്കായിട്ട് ജീവിക്കാൻ, നമ്മുടെ ഇഷ്ടങ്ങളെ കണ്ടെത്താൻ, എപ്പോഴും നമ്മളിങ്ങനെ പിടിച്ചു വെക്കുന്തോറും നഷ്ടമാകുന്നതാണ് സ്നേഹം എന്നുള്ളൊരു ബോധ്യത്തിൽ വേണം. പറത്തിവിടുക, നിങ്ങളെ പറത്തിവിടുക, സന്തോഷമായിട്ടിരിക്കുക. ഇങ്ങനൊരു തീരുമാനത്തിലായിരിക്കണം ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. ടീം എൻ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അടിപൊളി കലക്കൻ സൂപ്പർ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് വാ, കയറിക്കോ. ഡ്രൈവർ ആ ചാവി എടുത്തു, വണ്ടിയിൽ ചാടി കയറിയിട്ടുണ്ട്. ഇനി എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാരെ വെയിറ്റ് ചെയ്ത് ഞാനും നല്ല പാട്ടുകളുമായി ശരത്തും കൂടെയുണ്ട്. അപ്പോൾ വണ്ടിയിലോട്ട് കയറാനുള്ള ടിക്കറ്റ് നമ്പർ എത്രയാ? 95444710912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കുറേ കാര്യങ്ങൾ പറയാം. ടോപ്പിക്ക് പറഞ്ഞില്ലല്ലേ, ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ രാവിലെ വന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എത്രയോ ബസ്സുകളായിരുന്നു ഈ നാട്ടിൻപുറത്തൂടെയൊക്കെ. വെച്ചാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ബസ്സുകളുണ്ടായിരുന്നു. കൊറോണ കാലത്തിന് ശേഷം ആ ബസ്സുകളൊക്കെ സ്റ്റോപ്പായി പോയിട്ടുള്ള ഞങ്ങളുടെ കാട്ടിക്കടവ് റൂട്ടും തുറൈക്കടവ് റൂട്ടും തുറൈക്കുന്ന് റൂട്ടൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് കഴിയുന്ന സമയത്ത് ഒരു കാട്ടിക്കടവ് ഇങ്ങനെ ആനവണ്ടി ഇങ്ങനെ വരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കയറിയിരുന്ന് വരിക. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ആദ്യകാല ബസ് യാത്രകളെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ. നാട്ടിന് പുറത്തൂടാണെങ്കിലും നിങ്ങൾ ആദ്യമായി സ്വതന്ത്രനായി ഞാൻ ഒറ്റയ്ക്ക് യാത്ര പോകുമെന്ന് തീരുമാനിച്ചിട്ടുള്ള ആ യാത്രയെ പറ്റിയിട്ട്. ചിലർക്ക് ഇപ്പോഴും ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയുള്ള ആളുകളുണ്ടെന്നേ. എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ഏതാ കിഴക്ക് ഏതാ, തെക്ക് കാണിച്ചിട്ട് കിഴക്കാണെന്ന് പറയും, കിഴക്ക് കാണിച്ചിട്ട് പടിഞ്ഞാറാണെന്ന് പറയും അല്ലേ. ആ കൂട്ടത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാം, നമ്മൾ കരുതാപ്പള്ളിക്കാരുടെ ഒരു പ്രത്യേകത, നമ്മൾ പൊതുവിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കാറുണ്ട്, എൻ്റെ കസിൻസ് എന്നെ കളിയാക്കാറുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ നാട്ടിൽ വന്ന് സ്ഥലം ചോദിച്ചോണ്ടല്ലോ, ഒരുമാതിരി വല്ലാത്ത സ്വഭാവമുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ പറയും, എന്താ ഞങ്ങൾ നീമാർക്ക് കുഴപ്പമെന്താ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഇപ്പോൾ സപ്പോസ് പുതിയകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിക്കടവ് പോകുന്ന റൂട്ട് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞത് നേരെ പടിഞ്ഞാറോട്ട് വിട്ടാൽ മതി, നേരെ പടിഞ്ഞാറ് ചോദിക്കും. ഇനി തഴവ പോകുന്ന വഴി കിഴക്കോട്ട് അങ്ങ് പോയാൽ മതി, നേരെ കിഴക്ക് എന്നിട്ട് അവിടെ നിന്നെക്കോട്ട് തെക്കുന്നുണ്ട് വീണ്ടും കിഴക്കോട്ട്, ഇങ്ങനെയൊക്കെ പറയുന്നൊരു ടൈപ്പാണ് നമ്മൾ അല്ലേ. ഇത് കേൾക്കുന്ന മറ്റ് ജില്ലക്കാർ മറ്റ് സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾ ഇതെന്തൊക്കെ ഇവന്മാർക്ക് വട്ടാണോ എന്ന് വിചാരിക്കും. നമ്മൾ ഇങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്രയെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാം, വിളിക്കാം, കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ ആദ്യ യാത്ര, നിങ്ങളുടെ നാട്ടിലൂടെ ആദ്യമായി വന്ന കുറച്ചുകൂടെ പഴയ ആളുകൾക്ക് ഈ ഫസ്റ്റ് ബസ് സർവീസിനെ പറ്റിയിട്ടൊക്കെ നല്ല ഓർമ്മയുണ്ടാവുന്നവർ കാണും അല്ലേ. ഉണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾക്കറിയില്ല, കുറച്ചൊരു പ്രായമുള്ള, പ്രായം എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ, പ്രായം നമുക്ക് മനസ്സിനൊരു പ്രായം ഉണ്ടായിരിക്കും. എന്നാലും നിങ്ങളുടെ ഓർമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം, ആദ്യമായി വന്നിട്ടുള്ള ബസ് റൂട്ട്, നിന്നു പോയിട്ടുള്ള ബസ് റൂട്ട്, മിസ് ചെയ്ത കാര്യങ്ങൾ, പിന്നീട് മെയിനായിട്ടും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആദ്യത്തെ സുന്ദര യാത്രയെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, എന്തായാലും ചെറിയൊരിടവേളയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞൊരു കാര്യം, ഇനിയുള്ള 6 മാസം നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ കമൻറ്റുകളൊന്നും പറയാൻ പോവാതെ നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ സമാധാനമായി കിടന്നുറങ്ങാം. ഉറക്കുമെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണല്ലോ. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക, ഓരോ ദിവസവും ഉണർന്നിരിക്കുക. ദ ബെസ്റ്റ് ഡേ ആവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. സ്റ്റേഡിയോ 91.2 എൻ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രരേഡിയോ 91.2 ലോണാട്ട് ഒരു പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഡ്രൈവർ വന്നിട്ടുണ്ട്, സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. എവിടെയാണ് എൻ്റെ യാത്രക്കാർ? നിങ്ങളുടെ ആദ്യ യാത്രാനുഭവത്തെ പറ്റിയിട്ട്, തനിച്ച് പോയ ആദ്യത്തെ യാത്രയെ പറ്റിയിട്ട് പറയുകയാണ്. ഈ ഒരു അനുഭവം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർമ്മയിൽ വരാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഞാൻ പറയാം. ആദ്യമായി നിങ്ങൾ നമ്മുടെ ബസ്സായിട്ടുള്ള ഓണാട്ടുകര പാസഞ്ചറിലേക്ക് കയറിയ ആ ഒരു നിമിഷം അല്ലേ ആദ്യമായിട്ട് ആരൊക്കെയോ പറഞ്ഞിട്ടിങ്ങനെ റേഡിയോ കേൾക്കുന്നു, പിന്നീട് ഓണാട്ടുകര പാസഞ്ചർ കേൾക്കുന്നു, എനിക്ക് അഭിപ്രായം പറയണമെന്ന് തോന്നി, വണ്ടിയിൽ കയറി. ആ അനുഭവമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ആദ്യ ബസ് യാത്ര, നിങ്ങളുടെ നാട്ടിൻ പുറത്ത് നിന്നുള്ള ആദ്യമായി നിങ്ങൾ, ഓക്കെ ഇനി എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നി നിങ്ങൾ ആദ്യമായി ചെയ്ത യാത്രയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 954-7000-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മകളിലേക്ക്. ഇപ്പം നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ട്, നമുക്ക് പോകണമെങ്കിൽ സമയമൊന്നും കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ആരെയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. പണ്ട് മണിക്കൂറോളം കാത്തു നിന്നിട്ട് വന്നാലായി പോയാലായി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ സ്ഥലം ഈ കാട്ടിൽക്കടവ് റോഡാണ്. നമുക്കറിയാം ബസ് വരുന്നത് എങ്ങനെ അറിയാമെന്നറിയാമോ? കരുനാഗപ്പള്ളിയിൽ നിന്നോ കൊല്ലത്ത് നിന്നോ ഒരു ബസ് വരും, അത് ഈ കാട്ടിൽക്കടവ് തീരത്ത് കൊണ്ട് നിർത്തിയിട്ട് അപ്പോൾ പോകുമ്പോൾ അറിയാം എന്തെന്തായാലും തിരിച്ച് വരാതിരിക്കില്ലല്ലോ. അങ്ങനെ നമുക്ക് ബസ് വരും, ആ പോകുന്നത് നോക്കിയിട്ടാണ് തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ എന്തായാലും വരും. ഇതിങ്ങനെ സമയം നോക്കിയിരിക്കും, ഈ ബസ് പോകുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഓർമ്മകളിലൂടെ നമുക്കിങ്ങനെ സഞ്ചരിക്കാം. ആദ്യമായി സ്വതന്ത്രനായിട്ട് നാട് വിട്ട കഥ, നാട് വിട്ട് ബസ് കയറിയ കഥ. കുറേ ആളുകൾക്ക് കുറേ പണ്ടത്തെ കുറേ ഹീറോകളൊക്കെ ഉണ്ട് കേട്ടോ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി വീട്ടുകാരോട് പിണങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് വീടും നാടും വിട്ട് വണ്ടി കയറി പോയിട്ടുള്ള കഥകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം. വിളിക്കേണ്ട നമ്പർ 954-7000-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആദ്യകാല യാത്ര, ആദ്യകാല ബസ് യാത്ര ഇന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും മറന്നുപോയോ? പ്രായമായോ? ആണോ? അല്ല, അങ്ങനെയൊന്നുമല്ല. എപ്പോഴും നമ്മുടെ മനസ്സിനൊരു പ്രായം നമ്മൾ വെക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ നമുക്കിങ്ങനെ പ്രായം കൂട്ടിക്കൊണ്ടിരിക്കും, പക്ഷേ നമ്മുടെ മനസ്സിനെപ്പോഴും ചെറുപ്പമാക്കി വെക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നല്ല ഭക്ഷണം കണ്ടാലും, നല്ല യാത്ര കണ്ടാലും, നല്ല കാര്യങ്ങൾ കണ്ടാലും അതിനെ അംഗീകരിക്കാനും ഒക്കെ ഉള്ള രീതിയിൽ എപ്പോഴും മനസ്സിനെ ചെറുപ്പമാക്കി വെക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചോളൂ. നമുക്കൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ചന്ദ്രിക അമ്മയില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ആദ്യത്തെ ആ ഒരു ബസ് യാത്ര ഒന്നും ഓർമ്മ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഓണാട്ടുകര പാസഞ്ചറിൽ ആദ്യത്തെ അടിക്കറി കാര്യം പറഞ്ഞാലും മതി.
1: എന്റെ കുട്ടിക്കാലത്തെ, എനിക്ക് 5 വയസ്സൊക്കെ പ്രായമുള്ളപ്പോ ഈ ഓട്ടർ 12 വയസ്സ് കാണാൻ പോകും എല്ലാ അമ്മമാരും. എന്താ ഈ ഹൈവേയിലെ കൂടെ ഈ ബസ് പോകുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ആ ബസ്സൊന്ന് കേറിയാൽ എന്താണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അമ്മ കോച്ചറെ ആ ബസ്സിൽ കയറി കൊണ്ടുപോയി. എന്തൊരു അന്നത്തെ സന്തോഷം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും.
0: അതെ, ആദ്യമായിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിന് പുറത്തുകൂടെ ബസ് അത്ര ഇല്ലായിരുന്നോ?
1: അന്ന് ഇതുപോലൊന്നും ഇല്ല, ബസ് കുറവാ.
0: കുറവാണ്. അപ്പൊ ഹൈവേ പോയി കാണുമല്ലോ. അയ്യോ, ആ ബസ്
1: ഞങ്ങളുടെ വീട്ടിൽ നിന്നോണ്ട്
0: കാണാൻ പറ്റും.
1: ആ ഹൈവേ അടുത്താ.
0: എന്നിട്ട് ആദ്യമായി ഈ ബസ് കേറിയപ്പോൾ ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു?
1: അമ്മരം കേറിയപ്പം നമുക്ക് അവിടെ ഇരുന്നപ്പം നമ്മുടെ വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങുന്നത് പോലെ തോന്നി.
0: എന്താണ് ഈ മരം എന്റെ കൂടെ വരുന്നത്, എന്താ പുറകോട്ട് ഓടുന്നത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നീട് അതിനകത്ത് ഒരുപാട് ഓടി ഓടി ഓടി ഓടി. ഇപ്പൊ എന്താ അതൊക്കെ, എന്ത് നിസ്സാരം അല്ലേ?
1: നമ്മുടെ ശരത്തുമാൻ എന്താ എടുക്കുന്നത്?
0: ശരത്തുമാൻ ഇവിടെ നിന്ന് പാട്ടുകളെ പറ്റിയിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പോ ആദ്യത്തെ ആ ഒരു ബസ് ടിക്കറ്റ് എത്ര രൂപയാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഓച്ചറ വരെ പോയത് എത്ര രൂപ
1: കൊടുത്തിട്ട്?
0: 10 പൈസക്ക് പോയി. ഓക്കെ, അന്ത കാലമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ള ഓർമ്മകളാണ്, ഇതാണ് നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വിളിക്കാം നമ്പർ 954-7000-912 എന്നാ നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. 10 പൈസയ്ക്ക് പോയ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. അങ്ങനെ ബസ്സുകളൊന്നും അധികമായി ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നാഷണൽ ഹൈവേ കൂടെ പോകുന്ന ആ ഒരു ബസ്സിന് കൗതുകത്തോട് നോക്കിയ ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. എന്തായാലും ഇനി ആകാശവാണി വാർത്തകളൊക്കെ കേൾക്കാനുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം മോണോട്ടേറെ പാസഞ്ചറിൽ. കൂടെ ഞാൻ സ്വാതി, പാട്ടുകളുമായി ശരത്. സ്റ്റേഡിയോ 91.2 ആൻഡ് റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് പാസാക്കും. കേരളത്തിൽ വടക്ക് ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവെയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്.
1: രാജ്യത്തുടനീളം BBG റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് BBG റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോ കെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട FCRA 2.0 പോർട്ടലും EOCI കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. FCRA പോർട്ടൽ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാ തീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈകാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ 48.17 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ 5th രാജ്യമാണ് ജപ്പാൻ. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്ന് മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SC ID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട്, കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198th യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു. ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 1 കൂടി നീട്ടിയിട്ടുണ്ട്. ESIC യുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESIC യും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൌത്ത് നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് July 6 പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയങ്കീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ സഭ പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു.
3: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്ത് സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2 ഓടാട്ടൊരു പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ നമ്മൾ ആകാശവാണി വാർത്തകൾക്ക് ശേഷം, കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആദ്യകാല യാത്രയെപ്പറ്റി, തനിച്ച് നമ്മൾ തയ്യാറെടുത്ത് പോയിട്ടുള്ള ആദ്യകാല ഫസ്റ്റ് യാത്രയെപ്പറ്റിയാണ്. ഫസ്റ്റ് KSRTC ട്രിപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി സാഹസികമായി പേടിച്ച് ഒറ്റയ്ക്ക് പോയിട്ടുള്ള ആ ഒരു യാത്രയെപ്പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിളിക്കാം, നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. ചന്ദ്രിക അമ്മ പറഞ്ഞതുപോലെ, ചേച്ചി പറഞ്ഞതുപോലെ, ആദ്യമായിട്ട് നാഷണൽ ഹൈവേ കൂടെ പോകുന്ന, അല്ലെങ്കിൽ ഓച്ചിറയിലേക്ക് പോകുന്ന ആ KSRTC ബസ് കണ്ടിട്ട് കൗതുകത്തോടുകൂടി നോക്കി നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഫസ്റ്റ് ആ ബസ്സിൽ കയറിയ സമയത്ത് മരങ്ങളൊക്കെ എന്താ പിന്നിലോട്ട് പോകുന്നേ, എന്താ ഇതൊക്കെ, എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു, ആ ഒരു കൗതുകത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെയും ഏറ്റവും, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപുള്ള ആളുകൾക്കാണ്, പഴമക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പറയാനായിട്ട് സാധിക്കും. ആദ്യമായി ബസ്, ഞങ്ങളുടെ റൂട്ടിലൂടെ ബസ് സർവീസ് വന്ന ആ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അല്ലാതെ ആദ്യമായിട്ട് ബസ് കയറിയ സമയത്ത് എവിടെ ഇറങ്ങണം, എവിടെ എങ്ങോട്ടേക്ക് ടിക്കറ്റ് പറയണം എന്ന് പേടിച്ചിരുന്ന ആ ഒരു കാലഘട്ടങ്ങളെയൊക്കെ നമുക്ക് ഓർത്തെടുക്കാം. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കേൾക്കുന്ന സമയത്ത് വിളിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, റേഞ്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തൊരു ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയോ അടുത്ത് പോയി സംസാരിക്കുന്ന ഒരു സ്വഭാവമുള്ള കുറച്ച് ആളുകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ യാത്രയെ പറ്റിയിട്ടാണ് കേട്ടോ. ഇപ്പോഴും എത്ര കൊല്ലങ്ങളായിട്ട് യാത്ര ചെയ്താലും ഇപ്പോഴും ആദ്യമായി ബസ് കയറുന്ന പോലെ പോകുന്ന ആളുകളുണ്ട് കേട്ടോ. കാരണം ഭയങ്കര പേടിയാണ് ചിലർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട്. ആരെങ്കിലുമൊക്കെ കൂടെ വേണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇന്ന് ഒരു കാര്യം പോയി സാധിച്ചു, അല്ലെങ്കിൽ കൊല്ലം വരെ ഒന്ന് പോകാൻ പറഞ്ഞാൽ പോലും ദിക്ക് തെറ്റുന്ന ആളുകളുണ്ടെന്നേ. ബസ്സിൽ കയറിയാലും ടിക്കറ്റ് എടുത്തിട്ട് വെപ്രാളമാണ്, ബാലൻസിന് വേണ്ടിയിട്ട് ഭയങ്കരമായി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ബസ്സിൻ്റെ നമ്മുടെ സമാധാനം കെടുത്താൽ വലിയൊരു കാര്യമാണ്, ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് വരെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, കരുനാഗപ്പള്ളി കല്ലേരി ഭാഗത്തുനിന്നാണ്. തങ്കമ്മ തോമസ് ആണ്,
0: ടീച്ചറാണ്.
1: ആ ടീച്ചറാണ്,
0: പറഞ്ഞോളൂ ടീച്ചർ, എന്തുണ്ട് ടീച്ചറെ വിശേഷം?
1: അയ്യോ, സാലിയുടെ സംസാരം ഭയങ്കര സ്മാർട്ടായിട്ടാ സംസാരം കേട്ടാൽ നമുക്ക് മറുപടി പറയണമെന്നുള്ള ആകാംക്ഷയോടെ ഇരിക്കുകയാ. കൊറേ നേരം കൊണ്ട് കേക്കുന്നു,
0: സന്തോഷം ടീച്ചറമ്മ പറഞ്ഞു.
1: ആ, ഞാൻ 1947 എന്റെ ഒഫീഷ്യലായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്. അന്ന് ആ ഉള്ള കാലത്തൊക്കെ ഞങ്ങള് നടന്നാ പോകുന്നത്, 2.5-3 miles യാത്ര. ഹൈസ്കൂളിൽ പോകുന്നതൊക്കെ അത്രയും നടന്നാ പോകുന്നത്. ഒരു ബസ്സിലൊക്കെ കയറുന്നു പറഞ്ഞാൽ ഭയങ്കര പേടിയോ, അല്ലെങ്കിൽ 10 paisa ചിലപ്പോ കുറവോ ഒക്കെ കൊണ്ട് അങ്ങനെ ബസ്സിൽ കയറൊക്കെ ഇല്ല, ഇന്ന് നടന്നാണ് പോകുന്നത്. പിന്നെ ട്രെയിനിങ്ങിന് പഠിച്ച സസ്താൻകോട്ടയാണ്. സസ്താൻകോട്ട എന്ന് പറഞ്ഞാൽ ഭരണിക്കാവ് JMBTS. അങ്ങനെയുള്ള യാത്രകളും നടത്തുകയും കൊണ്ട് നമുക്ക് നടക്കുന്നതിന് ഒരുപാടുമില്ല. പിന്നെ ദൂരെയൊക്കെ ജോലിക്കും കിട്ടിയിട്ടുണ്ട്, ഗവൺമെന്റ് സ്കൂളിൽ കിട്ടി, തലവ കിട്ടി. കടക്കിലായിരുന്നു ആദ്യം. ചുരുക്കം പറഞ്ഞാൽ ബസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സംഭവമായിരുന്നു അന്ന്. കിട്ടാനും കേറാനും ഒക്കെ,
0: ഈ കേറുന്ന സമയത്ത് ആദ്യമായി ബസ് കേറിയപ്പോൾ ആ ഒരു അനുഭവം, ഒരു ഫീലിംഗ്സ് എന്തായിരുന്നു ടീച്ചറെ?
1: ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അത് സംഭവം യഥാർത്ഥത്തിൽ എപ്പോഴാ കയറിയെന്നുള്ളത് ഓർമ്മ വരുന്നില്ല. കൂളിപ്പാനായിരിക്കാം, കൂളിപ്പാനോ പിന്നെ ഗ്രാൻഡ് മദർ ആണെങ്കിൽ കൊണ്ടായിരുന്നു എന്നെ എല്ലാ കാര്യത്തിലും കൈ പിടിച്ചു കൊണ്ടുപോകും. അപ്പം ബസ്സിലാണോ നടന്നാണോ ഒന്നും കറക്റ്റ് ഓർമ്മയില്ല, ബസ്സിലായിരിക്കാം കുണ്ട വരെ. അങ്ങനെ പോകുന്ന ആ യാത്രയൊക്കെ ഭയങ്കര പേടിയാ, നമ്മള് വീഴുവോ കേറുന്ന എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആകാംക്ഷയിലാ കേറുന്നത്.
0: അതെ, ഇപ്പൊ എന്നും വേണ്ടി സഞ്ചരിച്ചു കഴിഞ്ഞു അല്ലേ ടീച്ചറെ?
1: അതെ അതെ, ഇപ്പൊ യാത്ര ചെയ്യാനും വയ്യ, കാലിന് മുട്ടിന് കുടുത്തവും വേദനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുക.
0: ഈ സംസാരിക്കുന്ന സമയത്ത് അമ്മ ടീച്ചറമ്മ ഓണാടര പാസഞ്ചറിന്റെ ബസ്സിൽ ഇരിക്കൂല്ലേ? അതെ അതെ അതെ, എപ്പോഴും യാത്ര ചെയ്യാൻ ഇതുപോലൊരു ബസ് അവിടെ കിട്ടും.
1: ഇതുപോലെ ഈ യാത്ര അത് പറഞ്ഞപ്പോഴേ ഞാൻ എഴുതി, ഈ യാത്ര തുടങ്ങാം, നമുക്ക് യാത്ര തുടങ്ങിയാൽ എന്താ തുടങ്ങാന്നൊക്കെ പറഞ്ഞ സംഭാഷണം ഞാൻ കേട്ട ആദ്യം ഫസ്റ്റില്.
0: ഈ ഓണാട്ടുകാർ പാസഞ്ചറിലേക്ക് വരാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ എന്തായിരിക്കും ആദ്യമായി മറുപടി പറഞ്ഞ ഒരു സംഭവം, അതൊക്കെ ഒന്ന് പറയാവോ?
1: എന്ന് പറഞ്ഞാൽ ഇത് ഓണാന്തേറെ എവിടെയാണ്, ഇത്രയും നമ്മുടെ അടുത്താണല്ലോ, കരുണാപ്പള്ളിയായിട്ട് നല്ല ടച്ചുള്ള ഒരു സ്റ്റേഷനാണല്ലോ, ഇത് എവിടെയാണ് എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അന്നും സാബിയോട് ചോദിക്കാൻ വെച്ചില്ല, എന്താ ഓണാട്ടേറെ എവിടാ ഇതിന്റെ സ്റ്റേഷന്, നമ്മുടെ
0: ഇത് നമ്മുടെ കരുണാഗപ്പള്ളി പുത്തൻതെരുവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്,
1: അറിയാം,
0: അവിടെയായിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോ വരുന്നത്.
1: അത് ശരി. ഞാൻ തൃശൂർ റേഡിയോ നിലയത്തില് എന്റെ ഹസ്ബൻഡിന്റെ പട്ടാളമായിരുന്നു, സർവീസിന്റെ ബെനിഫിറ്റിൽ അവിടെ ജോലി കിട്ടി 3 മാസം. അന്നേരം അവിടെ പോയി നമ്മുടെ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ട്, തൃശൂർ റേഡിയോ നിലയത്തിൽ കയറി പാട്ടൊക്കെ പാടി.
0: ആഹാ, അതൊക്കെ റേഡിയോ ഒക്കെ ഞങ്ങൾ അന്നേ കണ്ടതാണ് എന്റെ ടീച്ചർ അമ്മ.
1: അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അന്നെയാണ് തൊടിയൂർ സ്കൂളിൽ വന്ന്, തൊടിയൂർ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തോണ്ടാണ്, 10 ദിവസത്തെ ലീവ് എടുത്തോണ്ട്, 1 ആഴ്ചയോ ലീവ് എടുത്തോണ്ട് അവിടെ പോയി താമസിച്ച് പിന്നെ അങ്ങനെ ആഹാരമൊക്കെ വെച്ചു കൊടുത്ത്. അത് ഭയങ്കര സംഭവമായ യാത്ര. അന്ന് ഗുരുവായൂർ ബാസിനകത്ത് കയറിയതും ആദ്യമായിട്ട് തന്നെ പോകുന്നതും ഒക്കെയാണ് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ കരുണാപ്പള്ളി നമ്മുടെ ഒരു ഫേമസ് പിന്നെ വാസവ വൈദ്യരുണ്ടായിരുന്നു, വാസവ വൈദ്യർ ബസ് കയറിയാൻ അങ്ങോട്ട് പുറകോട്ട് നോക്കിയപ്പം അമ്മയും അച്ഛനും കൂടി ഇരിക്കുന്നു. അങ്ങനെ എന്നെ തൃശ്ശൂർ കൊണ്ടാക്കി റേഡിയോ നിലയത്തിൽ ഇങ്ങ് ഫോൺ ചെയ്തപ്പോ ഞാന് ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ, അങ്ങ് വരാമെന്നും പറഞ്ഞ് അവിടുത്തെ വണ്ടിയായിട്ട് വന്നാണ് എന്നെ കൊണ്ടുപോയത്. അന്ന് ഡ്യൂട്ടിയുള്ള ദിവസമായിരുന്നു. ഇപ്പൊ പുള്ളിക്കാരൻ മരിച്ചു, 2006 മരിച്ചു.
0: അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നുണ്ടല്ലേ ടീച്ചറെ.
1: അതെ അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ യാത്രകളിൽ പങ്കുചേർന്നതിൽ ഒരുപാട് സന്തോഷം. 9 മണിവരെ വണ്ടിയിൽ ഉണ്ടാവണേ. 9 മണിക്ക് ശേഷവും ഉണ്ടാവണം, അടുത്ത കൂട്ടുകാർ കയറുന്നുണ്ട് അടുത്ത പ്രോഗ്രാമുകളായിട്ട്.
1: നല്ല സ്വാതന്ത്ര്യമാണ് സാധി പറയുന്നത്, എനിക്കൊക്കെ ആരായാലും ഭംഗി വരും യാത്രയിൽ.
0: സന്തോഷം ടീച്ചറെ, സന്തോഷം, സന്തോഷം, ഒരുപാട് സന്തോഷം. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ.
1: ഓക്കെ.
0: അപ്പോ നമ്മുടെ ടീച്ചർ പഴയ കാലം ആദ്യമായിട്ട് ബസ് കണ്ട ഓരനുഭവവും ഓർമ്മകളും അല്ലെങ്കിൽ പേടിയാണ് ഉണ്ടായിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ ടീച്ചറമ്മയെന്ന് വിളിച്ചപ്പോൾ നമ്മുടെ റേഡിയോയുടെ ഒരു ടീച്ചറമ്മ ഉണ്ടായിരുന്നില്ല, കുറേ നാളായി ഞാൻ ടീച്ചറമ്മയുടെ സൗണ്ട് കൂടി കേട്ടിട്ട്. എവിടെയാണ് നമ്മുടെ ടീച്ചറമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യാത്രയിൽ ചേരണം കേട്ടോ. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആദ്യത്തെ യാത്ര തനിച്ച് പോകുന്ന ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു, നമ്മളെപ്പോഴും നമ്മളിലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കും അല്ലേ. ചില ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷൊക്കെ പേഴ്സിലുണ്ടെങ്കിൽ അയ്യോ അതിങ്ങനെ സൂക്ഷിച്ച്, അല്ലെങ്കിൽ ചിലരെ കണ്ടാലേ അറിയാം പേടിച്ചിരിക്കുകയാണെന്നുള്ള, മുഖം കാണുമ്പോഴേ അറിയാം എപ്പോഴും ഒരു ടെൻഷനായിരിക്കും. എത്ര ദൂരത്തുള്ള സ്ഥലത്തിറങ്ങേണ്ടി വന്നാലും കയറുന്ന സമയം തൊട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളുണ്ട്, സ്റ്റോപ്പെത്തിയോ സ്റ്റോപ്പെത്തിയോ സ്റ്റോപ്പെത്തിയോ സ്റ്റോപ്പെത്തിയോ. ചില കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ കയറുമ്പം പറയും, ഓക്കെ ഇന്ന സ്ഥലം എത്തുമ്പോൾ പറയണേ സാർ, അല്ലെങ്കിൽ പറയണേ ചേട്ടാ എന്ന് ചോദിക്കാറുണ്ട്. ഇവർ തലയാട്ടുകയും ചെയ്യും. ചില ആളുകൾ കൃത്യമായിട്ട് മറന്നു പോകും, പിന്നീട് 2 സ്റ്റോപ്പ് കഴിയുമ്പോൾ എത്തിയോ, അയ്യോ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു അവസ്ഥയുണ്ടല്ലോ. എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നീട് നല്ല ഓർമ്മയിൽ കൃത്യമായിട്ട് യാത്രക്കാരെ ഓർത്തിരുന്ന് പിന്നീട് ഞാൻ ഈ അടുത്ത് കോയമ്പത്തൂർ പോയായിരുന്നു കേട്ടോ. കോയമ്പത്തൂർ പോയി ആദിയോഗി അവിടെ കിന്ന് കറങ്ങി തിരിച്ചു വന്നു. അപ്പം ഞാൻ ആലോചിക്കുക, എന്തായിരിക്കാം ഈ ഒരു തമിഴ്നാട്ടിലെ എല്ലാ ബോർഡും ഒറ്റ ബോർഡും നമുക്ക് നോക്കി തമിഴിൽ തന്നെ എഴുതിയിരിക്കുന്നത്, എന്തവർക്കൊന്നും ഇംഗ്ലീഷിലൂടെ ഒന്ന് എഴുതിക്കൂടായോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നി പോകാറുണ്ട് കേട്ടോ. ഒരു സ്റ്റോപ്പ് എത്തിയത് നമ്മൾക്കൊന്ന് വായിച്ച് നോക്കാനാണെന്നുണ്ടെങ്കിലും എന്താണ് എന്താണ് ഇവരിങ്ങനെ മലയാളമല്ലോ തമിഴ് മാത്രമായി പോയെന്ന് ഇങ്ങനെ വിചാരിക്കാറുണ്ട്. ഓക്കെ, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ വട്ടം ചുറ്റിയതായിട്ട് തോന്നാറില്ല, നമ്മുടെ നാട്ടിൽ തന്നെ അടുത്തോട്ട് പോകാൻ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ വിളിക്കാം, നമ്പർ 9544709092 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം യാത്ര തുടരാം. സ്റ്റേറ്റ് 91.2 ഇൻ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂൺ 91.2 ലോണാട്ടേറ് പാസഞ്ചറാണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പൊ വിളിക്കേണ്ട നമ്പർ 954-7000912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആദ്യത്തെ തനിച്ചുള്ള ആ ഒരു യാത്ര അല്ലേ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. എന്തോ പറഞ്ഞു വിജയ മാമി, എന്തോ ആണോ? അതെ അതെ, ആ ഒരു ഇഷ്ടമൊക്കെ ഇപ്പോഴും ഉണ്ടോ? ആർക്കറിയാം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്വാതിമോക്കില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ ഇപ്പൊ ചോദ്യം ചെയ്യരുത്.
0: സ്വാതിമോൾക്കില്ലായിരിക്കും എന്നാര് പറഞ്ഞു? സ്വാതിമോളല്ലേ അത് പറയേണ്ടത്.
1: എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് എന്നും സ്വാതിമോളെ കണ്ട കാലം മുതലേ ഇഷ്ടം. ഓരോ ഒന്ന് കേൾക്കുമ്പം വിളിച്ചെടുത്തില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം
0: പോവാം.
1: തീർച്ചയായിട്ടും
0: പറഞ്ഞു.
1: അനുഭവം
0: ഉണ്ട്, അനുഭവം ഉണ്ടോ? ആണോ, അങ്ങനെയല്ല മേ, ടെക്നിക്കൽ സൈഡ് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോണ്ടായോ? ആ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവര് നമ്മളെ മനസ്സിലാക്കണ്ടായോ?
1: തീർച്ചയായിട്ടും. എന്താന്നറിയാമോ, ഓണത്തെ പാസഞ്ചർ തുടങ്ങിയിട്ട് 10-13 വർഷത്തിനോളം അടുക്കുന്നെങ്കിലും 10 വർഷത്തോളം പഴക്കമുള്ളതാണ് ഞാൻ. എനിക്ക് 9 വർഷം തീർത്ത് പൊളിക്കുന്ന ഒരാളാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ അമ്മയെ പറഞ്ഞോളൂ, അമ്മയുടെ ആദ്യത്തെ ആ ഒരു ബസ് യാത്ര തനിച്ച് പോയി കണ്ട ഒരു സ്ഥലം, അല്ലെങ്കിൽ ആദ്യമായി ടിക്കറ്റ് എടുത്ത അനുഭവങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞോളൂ.
1: എനിക്ക് ആദ്യമായിട്ട് ടിക്കറ്റ് എടുത്തില്ല, ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കൂടെ ഓച്ചറ പോയി. ഓച്ചറ പോയപ്പം പറയുന്നത് അന്ന് 10 പൈസയ. ഈ 10 പൈസക്ക് അവര് കഷ്ടപ്പെട്ടോണ്ട് വരുന്ന അതിലും വലിയ വാദ, കാരണം എല്ലാവരും നടത്തി കയ്യെ പിടിച്ചിങ്ങനെ വലിച്ചടിച്ചാ കൊണ്ടുപോകുന്ന. അങ്ങനെ കൊണ്ടുപോയി ഇവരൊക്കെ ഓച്ചറപ്പ് കൊണ്ടുപോയി. എന്റെ ഓർമ്മയിൽ ആദ്യം തുടങ്ങുന്നത് ഓച്ചറ കൊണ്ടുപോയപ്പം അല്ലേ, വണ്ടിയിലോട്ട് കേറിയത് എന്റെ തെങ്ങും മാവും പിടാവും എല്ലാം കിടന്ന് കറങ്ങുന്ന എന്റെ തലയും കറങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ വീഴാൻ പോവുകയാണെ, കണ്ടക്ടോടി ഒന്നിച്ച് പറഞ്ഞ് പിടിച്ചോന്ന് പറഞ്ഞു, അതിന് പിടിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മ പിടിച്ച് എന്നെ മടിയിലോട്ട് ഇരുത്തി. തിരിച്ചു പോളെ അവിടെ ചെന്ന് ഓച്ചറ ചെന്നതേ ഉള്ളു, പക്ഷെ അവിടെ ചെന്ന് കിടന്ന് ആ മണ്ണി കിടന്നങ്ങ് ഉറങ്ങി.
0: കാണാനൊക്കുന്നില്ല,
1: ഓർക്കാനും ഛർദ്ദിലും വരിക.
0: തിരിച്ചു നടന്നാണോ വന്നേ?
1: ആ തിരിച്ചു നടന്നോ പോലെ വന്നേ. പിന്നെ അതിനേക്കാൾ വലിയ വേറെ വ്യത്യസ്തം ഉണ്ടായി. തിരിച്ച് വെളുപ്പാൻ കാലത്ത് ഒരു 3 മണി, അതോ തണുപ്പ് സമയം. ഇന്ന് നോക്കിയിട്ട് വൃക്ഷപാസി തണുപ്പില്ല. അമ്മ നടവയനാ തഴാൻ പോന്നെ. അപ്പൊ ഞങ്ങളെ അതിന്റെ ഒത്തിരി ഒരു ദിവസം പിള്ളേരില്ല, എല്ലാരെയും കൊണ്ടുപോണ്ടായ. ഓരോ പ്രാവശ്യം ഓരോരുത്തരെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അമ്മളെയും കൊണ്ടുപോയത്. ആദ്യമൊക്കെ കൊണ്ടുപോകുമ്പോൾ നടത്തിയ മോളെ ഓരോരുത്തരെയും കൊണ്ടുവന്നെ. അങ്ങനെ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഉണ്ട്. പിന്നെ ഒരു ദിവസം എന്ന് പറയുമ്പം കുറച്ചാൾ കഴിഞ്ഞപ്പോ എന്റെ അച്ഛാമ്മ മരിച്ചു. ആനേതിയില്ല എന്റെ പൊന്നുമോളെ, ഞങ്ങളെ ഇവിടുന്ന് അവിടെ വരെ ഈ മക്കളെ ഞങ്ങളെ എല്ലാ മക്കളെയും കൂടെ നടത്തി അവിടെ കൊണ്ടുപോയി മരിപ്പിന്. അവര് ഞങ്ങളെ കാത്തെത്തിയിരിക്കുക. ഇന്ന് മോർച്ചറി ഒക്കെ ഇല്ല, ശവം പടുത്തു പോകുമെന്നുള്ള അഭിപ്രായത്തിരിക്കുക. ഞങ്ങൾ ഇവിടുന്ന് നടന്ന് അലഞ്ഞു പോവുക, കാരണം ഞങ്ങൾക്ക് വണ്ടി കയറാൻ ഒക്കുന്ന തന്നെ ഞങ്ങളുടെ ഈ കാഴ്ചയില്ല. തിരിച്ചും എന്താ അവരൊക്കെ ചോദിച്ച് ഇത്രയും നേരം ഒരു മരണ വലിയ ഇട്ടിരിക്കുന്നെ. അന്നേരം പറഞ്ഞ് പിള്ളേർക്ക് വണ്ടിയെ കയറാൻ വയ്യ, കാര്യം ഞങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഈ കാഴ്ചയില്ല ഈ മരണത്തിന് പോകാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് അലച്ച അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഈ മരിപ്പിന് പോയത്. പിന്നീട് അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ പഠിച്ചു, ബോയ്സ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പോകുന്നത് ഇവിടുന്ന് മഷാലത്തിന്റെ അടുത്താ എന്റെ സ്വന്തം വീട് കന്യാറ്റിക്ക് തെക്ക്. അവിടുന്ന് ഒരു ഓട്ടോ ഓടിയാ ലാലാജി മുക്കില്ല. പിന്നെ പോലീസുകാരുടെ അടുത്ത് ചെല്ലുമ്പോ ഒന്ന് പേടിച്ച് അവിടെ ഒന്ന് നിൽക്കും. അന്ന് ഭയങ്കര പേടിയാ പോലീസിനെ കണ്ടാല. അവിടെ ഒന്ന് നിൽക്കും, പിന്നെ ചെന്ന് നിൽക്കുന്നത് സ്കൂളിലാ. അങ്ങനെ ഞങ്ങള് പഠിച്ച പിന്നെ ഞങ്ങള്
0: ആദ്യത്തെ ബസ് യാത്ര എന്തായാലും മോശമായിരുന്നു.
1: ഒരു ഓച്ചറയായിരുന്നു മോളെ, ശർദ്ദിക്കുകയും ചെയ്ത് കൊഴിയുകയും ചെയ്ത് വരാനും ഒന്നുമില്ല, ഓച്ചറ കണ്ടതുമില്ല.
0: തിരിച്ചു നടന്നും വന്നു. ഓക്കെ,
1: മുമ്പിലാ ആദ്യം പോയെ, ഓർമ്മയില്ല.
0: ഇതാണ് അമ്മയുടെ ആദ്യത്തെ യാത്ര ഓർമ്മ. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് അടുത്ത ആളുകളുടെ കൂടി നോക്കാം. സന്തോഷം, സുഖമായിട്ടിരിക്കുന്നു അമ്മ, സന്തോഷമായിട്ടിരിക്കുന്നു.
1: ടീച്ചറമ്മയുടെ സ്വരം കേട്ടിട്ട് കുറച്ചാളായി. ടീച്ചറമ്മക്ക് സുഖം ഇല്ലെന്ന് കേട്ടായിരുന്നു ഇടയ്ക്ക്.
0: ആണോ?
1: കൈക്കേ അച്ഛനും അമ്മയ്ക്കും കൈക്കും കാലും വാദത്തിന്റെ ഒരു ഇതാ. അങ്ങനെ ചികിത്സയിലാന്ന് ഞാൻ ഒരു വട്ടം വിളിച്ചപ്പോ ഒന്ന് പറഞ്ഞായിരുന്നു. പിന്നെ സുമാരി അമ്മയും കേട്ടിട്ട് ഒത്തിരി ആളായി.
0: അതെ അതെ, തീർച്ചയായിട്ടും അമ്മയും ടീച്ചറും ഒക്കെ യാത്രയിൽ പങ്കുചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് വരിക കേട്ടോ. ഞാന് നമ്മുടെ കനേറ്റിയിൽ നിന്ന് അവിടുത്തെ ടീച്ചറമ്മ വിളിച്ചപ്പോൾ, തങ്കമ്മ ടീച്ചറെ വിളിച്ച സമയത്ത് ഞാൻ ടീച്ചറമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും യാത്രയിൽ ചേരണം. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഓണാട്ടുകാരെ പാസഞ്ചറിൻ്റെ ചാവി എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും മനസ്സിലേക്ക് ഓടി വരുന്ന മുഖങ്ങളാണ് നിങ്ങളെല്ലാവരും യാത്രയിൽ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യ ബസ് യാത്രകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ, നിങ്ങളുടെ അനുഭവങ്ങൾ. വിജയമാമ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഓച്ചറെ പോയിട്ട് അയ്യോ ബസ്സിലിരുന്ന് തലകറക്കമാണോ ഛർദിലാണോ എന്നറിയാം, തിരിച്ച് നടന്നു വന്ന അവസ്ഥ. ഇനി ഇതുപോലെ തന്നെ ഇപ്പോഴും എത്ര ബസ്സിൽ കയറിയിട്ടും എത്രയൊക്കെ യാത്ര ചെയ്തിട്ട് ഇപ്പോഴും ബസ് കണ്ടാൽ, ബസ് കയറാനേ പറ്റാത്ത ആളുകളുണ്ടോ, ഈ ബസ്സിൽ പോണോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. ബസ് മാത്രമല്ല ആദ്യമായി നിങ്ങൾ സഞ്ചരിച്ച യാത്രകളെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാം. നമ്പർ 9544700192 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ മനോഹരമായിട്ടുള്ള ആദ്യത്തെ തനിച്ചുള്ള ആ ഓരോ യാത്ര, ആദ്യമായി ടിക്കറ്റ് എടുക്കും. ഞാൻ ആലോചിക്കുക, ഇതേ പേടി ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഉണ്ടായിരുന്ന എന്ത് ചെയ്തേനെ, അവരെങ്ങനെയായിരിക്കും ആദ്യമായിട്ട്. ഇപ്പോഴത്തെ ഒരു ഒത്തിരി യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല കേട്ടോ, പഴയ കാലത്ത് ആദ്യമായിട്ട് KSRTC കയറി, എനിക്ക് തോന്നുന്നു അന്നൊക്കെ എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് KSRTC, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഡ്രൈവറിനെയും കണ്ടക്ടറെയൊക്കെ സാർ എന്ന് തന്നെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ അത്രയും ഒരു ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ഒരു പോസ്റ്റ് തന്നെ ആയിരുന്നു ഇപ്പോഴുമാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായി അവരിങ്ങനെ ആലോചിച്ച്, നമ്മൾ യാത്രക്കാർ നമ്മുടെ അനുഭവങ്ങൾ പറയുന്നു, ഇത് ബാലൻസ് ചെയ്ത് ഇത്രയും സ്ഥലങ്ങളിലേക്ക്, എനിക്ക് തോന്നുന്നു ഡ്രൈവറിന് സീറ്റിലിരുന്നാൽ മതി, കണ്ടക്ടറെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആളുകൾക്ക് ടിക്കറ്റ് എടുത്ത് ബാലൻസ് ചെയ്ത് ചില സ്റ്റോപ്പിലൊക്കെ അത് ബാലൻസ് ചെയ്ത് ആദ്യത്തെ ആ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ.
0: ഹലോ, എവിടെയായിരുന്നു ഇത്? ഞാൻ കുറച്ചു മുൻപ് ടീച്ചറമ്മയുടെ കാര്യം പറഞ്ഞോളൂ, ഇത് എവിടെയാണ്? എവിടെയാണ് ടീച്ചറമ്മേ, പറഞ്ഞോ ടീച്ചറമ്മേ.
2: ഇവിടെ തന്നെ
0: പറഞ്ഞു ടീച്ചറമ്മയുടെ. ഓക്കെയാണോ, ഹാപ്പി ആയിട്ടിരിക്കുന്നോ, ഹെൽത്തി ആയിട്ടിരിക്കുന്നോ?
2: ഹാപ്പി ഹെൽത്തി ഒക്കെ അങ്ങനെ പോകുന്നു, പ്രായം ഇത്രയൊക്കെ ആയില്ലേ, ഇതുവരെയൊക്കെ ഓടിയത് പോരായോ?
0: അങ്ങനല്ല, വണ്ടി വീണ്ടും ഓടണം, പക്ഷെ ഈ വരുന്ന പ്രശ്നങ്ങളെ നോക്കിയിട്ട് നമ്മൾ പറയണം ഒന്ന് അവിടെ ഇറങ്ങിയില്ലേ, ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെന്ന് പറയണം.
2: അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാ,
0: അടിപൊളിയായിട്ട് അങ്ങോട്ട് പോന്നേ. പറ ടീച്ചറമ്മയുടെ ആദ്യത്തെ ഒരു ബസ് യാത്ര, അല്ലെങ്കിൽ തനിച്ച് ഞാൻ
2: ആദ്യത്തെ ബസ് യാത്ര എന്നും പറയാൻ ഇപ്പൊ അങ്ങാണ്ട് ഓർമ്മ വരും. നിങ്ങളുടെ ഓണാട്ട് വരെ കേറിയത് ഞാൻ പറയാം.
0: ഓക്കെ ഓക്കെ, പറഞ്ഞു.
2: ഓണാട്ട് വരെ പാസഞ്ചർ എന്ന് പറഞ്ഞാൽ അറിയത്ത് പോലും ഇല്ലായിരുന്നു. നമ്മുടെ ഇന്ദുലാൽ സാർ ഇല്ലേ, മരിച്ചുപോയി കുലശേരം പുരം സ്കൂളില്, അതെന്റെ ഒരു മോനായിരുന്നു. അവനാണ് എനിക്ക് ഈ FM ചാനലൊക്കെ വെക്കുന്നതും അങ്ങനാണ് ഇത് കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ പിന്നെ 7 മണിക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നു. അനിൽ മുഹമ്മദും ജസനന്ദനും കൂടെയുള്ള ഒരു ചിരിയും പറച്ചിലും കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 7 മണിയാകാൻ കാത്തിരുന്ന കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കാലങ്ങൾ കടന്നു പോയി, എല്ലാം പിരിഞ്ഞു പോയി പല കാരണങ്ങളാൽ. അതോടുകൂടി ആ ഒരു വലിയ ആഗ്രഹം അങ്ങ് നിന്ന്,
0: പിന്നീട് തലതെറിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫാസ്റ്റിൽ കൊണ്ടുപോകുന്ന വേറൊരു ഡ്രൈവർ കയറി സീറ്റിലങ്ങി ഇരുന്നു.
2: അതിലൊന്നും അതൊക്കെ സന്തോഷമാണ്. അതിപ്പൊ എല്ലാരും എക്കാലത്തും ഒന്നും ഉണ്ടാവത്തില്ലല്ലോ.
0: അതെ,
2: അതേത് മനുഷ്യ ജീവിതത്തിലും അങ്ങനെയൊക്കെയാണ്, അതിലൊന്നും ഒരു കാര്യവും ഇല്ല.
0: അതെ,
2: പിന്നെ പല സന്ദർഭങ്ങളിലും നമുക്ക് അങ്ങോട്ട് ചെലപ്പം വിളിക്കാൻ പറ്റാതെ വരും, അങ്ങനൊക്കെ ഉള്ളൂ. പിന്നെ എന്ന് പറയുന്നത് എന്തുവാ,
0: വണ്ടിയിൽ ആദ്യമായിട്ട് കയറിയപ്പോ പേടിയുണ്ടായിരുന്നോ?
2: വണ്ടി ആദ്യം കേറുകയെന്ന് പറഞ്ഞാ മോളെ, അന്ന് ഇവിടുന്ന് 10 പൈസ കൊടുത്താ കരുനാപ്പിളിൽ ഇറങ്ങാം. പക്ഷെ അതിന് 10 പൈസ ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് ബസ് കിട്ടുന്നിടത്തേക്ക് 2.5 കിലോമീറ്റർ ഉണ്ട്. അവിടം വരെ നടന്നിട്ട് ക്രോസ് വഴി അങ്ങ് കരുനാഗപ്പള്ളി പോകും. അങ്ങനൊക്കെയുള്ള കാലഘട്ടങ്ങളായിരുന്നു. പിന്നെ ജോലിയൊക്കെ കിട്ടി ബസ് കയറുക എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിർത്തത്തില്ലല്ലോ, നമ്മള് നിൽക്കുന്ന സ്റ്റോപ്പിൽ അവര് നിർത്തത്തില്ല, തെക്ക് വടക്ക് കിടന്ന് ഓടണം. ഇന്ന കാലമെല്ലാം പോയി ഓരോ വീട്ടിലും ഓരോരുത്തർക്കും വാഹനമാ,
0: അതെ,
2: ആ വാഹനത്തിലാണ് ഇന്ന് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. അല്ലാതെ ഇന്ന് പിന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു, എനിക്ക് അതിനോട് ഒരിക്കലും യോജിപ്പില്ല മോളെ.
0: ഓക്കെ ടീച്ചർ അമ്മയെ ചർച്ച തുടർന്നു കഴിഞ്ഞാൽ അതെ അതെ അതെ നമുക്ക് അതിന്റെ ശരി വശങ്ങളും അല്ലാത്ത വശങ്ങളും ഒക്കെ നമുക്ക് അല്ലാത്തൊരു വിഷയത്തിൽ സംസാരിക്കാം
2: കേട്ടോ.
0: അല്ലെങ്കിൽ ഈ വണ്ടി ഓടിച്ചോണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഓക്കെ ടീച്ചർ അമ്മ സന്തോഷം. ടീച്ചർ അമ്മ
2: ഈ റേഡിയോയിലുള്ള എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ സന്തോഷം പങ്കുവെക്കുന്നു.
0: സന്തോഷത്തോട്
2: ചേർത്ത് പിടിച്ച് സ്വാതി നിനക്കും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ?
0: ആ സുഖമായിട്ടിരിക്കുന്നു ടീച്ചറെ.
2: അമ്മയെ അന്വേഷിച്ചെന്ന് പറയണം.
0: ഇത് കേട്ടോണ്ട് അവിടെ നിന്ന് ചിരിക്കുമായിരിക്കും. അടുക്കളയിൽ ഇത് കേട്ടൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. ഓക്കെ സന്തോഷം അമ്മേ സന്തോഷം സന്തോഷം. അപ്പൊ നമ്മുടെ ടീച്ചർ അമ്മയായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യകാല യാത്രകളെ പറ്റിയിട്ട് മോണാട്ടുകാരെ പാസഞ്ചറിലേക്ക് വന്ന അനുഭവങ്ങളും ഒക്കെ നമ്മളോട് പറയുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായി സ്വാതന്ത്ര്യമായി സ്വതന്ത്രമായിട്ട് ബസ്സിൽ പോയിട്ടുള്ള അനുഭവങ്ങൾ. ഇനി കുറച്ച് പേരുടെ കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടീംസ് ഇവിടെ ഉണ്ടോ? ഇവിടെ കമോൺ. അതായത് വീട്ടുകാർ പൈസ കൊടുത്തു വിടും, ചില്ലറൊക്കെ കൊടുത്തുവിടും. ആ പൈസ മുട്ടായൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അത്രയും ദൂരം നടന്നു വന്നിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. നടന്ന് ബസ്സിൽ പോകാനുള്ള പൈസയ്ക്ക് മിഠായി വാങ്ങിച്ച് കഴിച്ചിട്ട് നടന്നു വരുന്ന എത്ര ആളുകളുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ ആദ്യകാല യാത്രയുമായി ചേർന്ന് അങ്ങോട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ 9544700924 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ റേഡിയോ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
13: ഒരു സൊല്യൂഷൻ ഉണ്ട്.
12: എന്ത് സൊല്യൂഷൻ?
13: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, വാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോഡാട്ടുകാരെ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് എന്റെ പൊന്നു സ്വന്തം
0: പത്മജ അമ്മേ. അമ്മേ എന്തുണ്ട് അമ്മേ വിശേഷം?
1: വിശേഷം അമ്മ, അവിടുന്ന് വീട് മാറി. നമ്മളെ ഇവിടെ ഒരു ജനസേവന കേന്ദ്രം ഉണ്ടല്ലോ, ആലുമുക്കിൽ പഠിക്കാറ്.
0: ആലുമുക്ക് ലാലാജി ജംഗ്ഷൻ ആണോ?
1: ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ അങ്ങോട്ട് തിരിഞ്ഞു.
0: ഓക്കെ ഓക്കെ ഓക്കെ. ആ പറഞ്ഞു അമ്മേ.
1: എന്റെ പടിഞ്ഞാറോട്ട് വരുമ്പോ അവിടെ ഒരു ജനസേവന കേന്ദ്രമില്ലേ?
0: അറിയില്ല. എനിക്ക് ഈ സ്ഥലപ്പേരിന്റെ കാര്യത്തിൽ തെക്ക് വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞാണ് ശരിക്കും. ക്ഷമിക്ക കേട്ടോ അമ്മേ.
1: കുഴപ്പമില്ല, രാവിലെ ബിരിയാണി ബിജുമാരി അമ്മയും ടീച്ചറും ഒക്കെ വിളിച്ചപ്പോ എനിക്ക് കുറെ ദിവസത്തെ സുഖമില്ലാതെ കിടക്കുക.
0: എന്ത് പറ്റി?
1: ഭയങ്കര പനിയായിരുന്നു അപ്പോഴേ, അതങ്ങ് പിന്നെ ന്യൂമോണിയ പോലെ ആയി.
0: മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിലെല്ലാം പോയോ?
1: പിന്നെ 10 ഇഞ്ചക്ഷൻ എടുത്ത് 5 ദിവസം കൊണ്ട്.
0: അയ്യോ, അപ്പൊ നോക്കാനായിട്ട് ആരുണ്ടായിരുന്നു അമ്മേ?
1: നോക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു. കവിത ചേച്ചി വരും. ഇന്നലെ എല്ലാരും ഉണ്ടായിരുന്നു, ബിന്ദു ചേച്ചി, മക്കളും എല്ലാരും ഉണ്ടായിരുന്നു.
0: ഇപ്പൊ കുറച്ച് ആശ്വാസമായോ? കുറച്ച് ഓക്കെ ആയോ?
1: ഇപ്പൊ കുറച്ച് ആശ്വാസം ഉണ്ട്.
0: ഓക്കെ, അപ്പൊ അമ്മേ എല്ലാം മാറും, പെട്ടെന്ന് മാറും കേട്ടോ. നമുക്ക് നമ്മുടെ ആദ്യ ബസ് യാത്ര, തനിച്ചു പോയ ആദ്യത്തെ യാത്രയെ പറ്റിട്ടൊന്ന് പറഞ്ഞാലോ.
1: തനിച്ചു പോയ യാത്ര, ഞാൻ കൊല്ലത്തുനിന്ന് രാമങ്കൽ കര ഇന്ന് കൊല്ലം വരെ, അന്ന് 3 രൂപയൊക്കെ ഉള്ളൂ ടിക്കറ്റ്, അന്ന് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നമ്മള് കൊല്ലത്തുനിന്ന്, നമ്മള് രാമകുളങ്ങര നടന്ന് കൊല്ലം വരെ നമ്മള് ഗ്രാൻഡിലൊക്കെ സിനിമയ്ക്ക് പോയില്ലേ, അങ്ങനൊക്കെ പോയിട്ടുണ്ട്. ഈ 3 രൂപയ്ക്ക് പോയൊരു ഓർമ്മ എനിക്കുണ്ട്.
0: ആദ്യമായിട്ട് ബസ് കയറിയപ്പോ പേടിയുണ്ടായിരുന്നോ?
1: ആദ്യമായിട്ട് ബസ് കയറുമ്പോ എനിക്ക് നീളമല്ലാത്ത ഒരാളല്ലേ, ബസ്സിൽ പിടിച്ചു കയറാനൊക്കെ ഭയങ്കര പാടാ.
0: അതെ, ഇങ്ങനെ സൈഡിൽ എല്ലാവരും ഇങ്ങനെ മേളത്തെ കമ്പിയിൽ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുവായിരുന്നു അല്ലേ? അതെ, അങ്ങനെയുള്ള യാത്ര, അതൊക്കെയാണ് ആദ്യത്തെ യാത്രാ അനുഭവം അല്ലേ?
1: അതൊക്കെയാണ് യാത്ര അനുഭവം. പിന്നെ അമ്മ കല്യാണം കഴിച്ചോണ്ട് പോയത് കൊല്ലത്ത് കിളിയല്ലൂരാണ്. അത് പിന്നെ നമ്മള് ട്രാൻസ്പോർട്ടിൽ തന്നെ ഞാൻ അങ്ങനെ കയറിയിട്ടില്ല. പ്രൈവറ്റ് ബസ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ കയറിയ ഒരു ഇതേ ഉള്ളു. പിന്നെ അമ്മ ആദ്യമായിട്ട് ട്രാൻസ്പോർട്ട് കയറിയെന്ന് പറഞ്ഞാൽ നമ്മള് മലപ്പുറത്ത് ആദ്യമായിട്ട് പോയപ്പോഴാ. എനിക്ക് അന്ന് ട്രെയിൻ പേടിയാ,
0: ട്രെയിനത്തിരുന്ന പേടിയാ അല്ലേ?
1: ട്രെയിനത്തിരുന്ന പേടിയാ. അന്നേരം ബസ്സിലാ പോന്നേ. അന്ന് നമ്മള് കൊല്ലത്തുനിന്ന് 17 രൂപയുള്ളൂ മലപ്പുറം വരെ ചാർജ് ആ കാലത്ത്. അങ്ങനെ ബസ്സിൽ പോയി, അതെനിക്ക് അതങ്ങ് നല്ല ശീലമായി. ഒറ്റയ്ക്ക് ഇപ്പൊ
0: എവിടെ വേണമെങ്കിലും പോകാണെങ്കിലും
1: എവിടെ വേണമെങ്കിലും പോകാനുള്ള ആത്മവിശ്വാസം, ഒരു ധൈര്യമുണ്ട്
0: ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതൊരു നല്ല കാര്യമാണ് കേട്ടോ എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ചില ആളുകൾക്കൊക്കെ ഇപ്പോഴും പേടിയാ ഒറ്റയ്ക്ക് പോകാൻ.
1: എനിക്ക് ഈ കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ എവിടെ പോകാനും പേടിയില്ല.
0: ഇല്ല. ഓക്കെ അമ്മേ, അപ്പൊ യാത്രയിൽ തുടരെ 9 മണിവരെ കൂടെ ഉണ്ടാവണം. 9 മണിക്ക് ശേഷം പിന്നെ പരിപാടികളുണ്ട് കേട്ടോ.
1: മോള് രാവിലെ ഇത് ചെയ്യുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാ വിളിക്കാൻ.
0: സന്തോഷം അമ്മേ, ഒത്തിരി സന്തോഷം. ശരി അമ്മേ, അപ്പോ അമ്മയ്ക്ക് എവിടെ പോവാനും പേടിയില്ല. ആദ്യകാല യാത്ര 3 രൂപ ടിക്കറ്റിലെ യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. ആദ്യമായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാന് എന്നെ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് എൻ്റെ അപ്പച്ചിരി വീട് തിരുവനന്തപുരത്തേക്ക് ശ്രീകാര്യത്തേക്ക്. ഞാൻ അമ്മയോട് ഇങ്ങനെ പറയുകയാണ്, അമ്മേ അങ്ങനെ ഇങ്ങനൊന്നും വിടത്തില്ല, പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ബസ് കയറ്റി ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് അപ്പച്ചി വന്ന് നിൽക്കും. പക്ഷേ എനിക്കുണ്ടായ ഡിഗ്രി ഫസ്റ്റ്, നിങ്ങൾ പറഞ്ഞാൽ വിചാരിക്കും ഓക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമെന്ന് തരും, പക്ഷേ അങ്ങനെ വിടാത്ത വീട്ടുകാരും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ആദ്യമായി ടിക്കറ്റൊക്കെ എടുത്തിട്ടുള്ള ഗമാല ഇരുന്നിട്ട് അവിടെ ചെന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, കുഞ്ഞുനാള് മുതൽ വെക്കേഷൻ ഓടിപ്പോകുന്ന രണ്ടിടങ്ങളാണ്, ഒന്ന് അമ്മയുടെ വീടും അപ്പച്ചിയുടെ വീടും. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമാണ്. ടിക്കറ്റ് എടുത്ത് ബാലൻസൊക്കെ വാങ്ങി എന്തോ വലിയ ലോകം കീഴടക്കിയ സന്തോഷമാണ്. പിന്നീട് നമ്മൾ എത്രയോ യാത്രകൾ പിന്നീട് സംഭവിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ആദ്യ യാത്രയെന്ന് പറയുമ്പോൾ, ആദ്യത്തെ യാത്ര തനിച്ച് വീട്ടുകാരിൽ നിന്നൊക്കെ ഇത് മാറി ആദ്യമായി യാത്ര ചെയ്യുന്ന ഒരു അനുഭവം ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. പിന്നീട് വെക്കേഷൻ സമയമല്ലാതെ പെട്ടെന്നൊക്കെ അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പുയ്യപ്പള്ളി എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയാണ്, ഇവിടുന്ന് കൊട്ടാരക്കര പുയ്യപ്പള്ളി അല്ലെങ്കിൽ കൊല്ലം വഴി പുയ്യപ്പള്ളി എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ് എൻ്റെ അമ്മയുടെ നാട്. അപ്പോൾ ഇത്രയും നമുക്ക് അന്നറിയില്ല കേട്ടോ, ബസ്സിൽ പോകുമ്പോൾ പോയിട്ട് വന്നിട്ട് കൂട്ടുകാരോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകും ഒത്തിരി ദൂരം 2 ബസ്സൊക്കെ കയറണം, ഇത്രയും സമയമൊക്കെ ഇരിക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെ പോയി കഥകൾ പറഞ്ഞു കൊടുക്കും കൂട്ടുകാർക്ക്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും ബസ്സിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ അല്ലാതെ പോകും, അല്ലെ പക്ഷെ ബസ്സിൽ പോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ എത്രയോ ഓർമ്മകൾ. ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ഒന്ന് ഉറങ്ങിയാലോ, അല്ലെങ്കിൽ അമ്മ എന്നേക്കാൾ കൗതുകത്തോടു കൂടിയാണ് ഈ സൈഡിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരിക. അപ്പോൾ കൊല്ലത്തോട്ട് പോകുന്ന വഴിക്ക് നീന്തകര പാലവും അതോടൊപ്പം തന്നെ നമ്മുടെ കേമമ്മലൊക്കെ എത്തുന്ന സമയത്ത് ഉറക്ക പെട്ടെന്ന് തട്ടി വിളിക്കും, കാണു കാണു കാണു കാണു, ഒരാന പോയി കഴിഞ്ഞാൽ ഉറക്കത്തിന് ചാടി വിളിച്ച് കാണിക്കും, അല്ലെങ്കിൽ കടല് കാണുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ടെററായിട്ടുള്ള ഞാൻ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരുന്നു കേട്ടോ, അമ്മി നമ്മൾ ഈ ബസ്സിൽ പോകുന്ന സമയത്ത് ഈ നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ നെഗറ്റീവ് ചിന്ത, അന്ന് നമുക്ക് അറിയത്തില്ലല്ലോ കുട്ടിയാണല്ലോ. അമ്മയെ പേടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മേ ഈ ബസ് കയറി നീണ്ടകര വഴി കൊല്ലത്ത് പോകുമ്പോൾ ഈ പാലം ഇങ്ങനെ പൊട്ടിപ്പോയ നമ്മൾ ബസ്സായിട്ട് താഴെ വീഴില്ലേ അമ്മേ, അമ്മ മിണ്ടായിരുന്നോണം കേട്ടോ, ഇങ്ങനെയുള്ള വർത്തമാനം എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഞാൻ അമ്മ അഥവാ തനിച്ചങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ പറയാം, അമ്മേ എല്ലാ കാര്യം ഒന്ന് പോയേ പോയേ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ആ ഒരു ബസ് യാത്ര, ആ ഒരു ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആദ്യമായി ഗ്രാമപ്രദേശങ്ങളിലൂടെ എൻ്റെ ഒരു സാറ്, ഞാൻ പഠിക്കുന്ന സമയത്ത് സാറ് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സാറ് ആദ്യമായിട്ട് കാട്ടിക്കടവ് റൂട്ടിലേക്ക് ബസ് പോകുമ്പം കൗതുകത്തോടുകൂടി നോക്കി എന്നൊരു ബാലൻ്റെ കഥ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബസ്സിൻ്റെ ഹോണും ദൂരെ നിന്ന് കാണുന്ന ആ ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ഓക്കെ നമ്മളൊക്കെ നമ്മുടെ ജനറേഷനൊക്കെ കുറേ ആളുകൾ ഇതെല്ലാം ഈ ഒരു ഓട്ടപ്പാച്ചിൽ കണ്ട് വളർന്നവരാണ്. ആദ്യമായി ബസ് കയറുന്നവർക്ക് എവിടെ ഇറങ്ങും, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കയറിയിട്ട് ഇപ്പോഴും ദിക്ക് തെറ്റി മാറി ഇറങ്ങുന്ന ആളുകളുണ്ട്. സമാധാനമായിട്ട് ചില ആളുകളുണ്ട്, ഇനി എന്ത് സംഭവിച്ചാലും ബസ്സിൽ കിടന്ന് ഉറങ്ങിയേ പോകത്തുള്ളൂ. സുഖമായിട്ട് എത്ര പേർക്ക് തുടങ്ങാൻ പറ്റും. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം കേട്ടോ, പറഞ്ഞോളൂ.
2: ഇതിനകത്ത് 2 മിനിറ്റ് കേറി സൈഡ് സീറ്റിൽ ഇരുന്ന് ആ കാറ്റ കൊണ്ട് യാത്ര ചെയ്യുമ്പോ രാവിലെ ഒരു സുഖം.
0: അതെ അതെ അതെ, ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഈ എപ്പോഴും ഈ സൈഡ് സീറ്റിന് ഭയങ്കര ഡിമാൻഡല്ലേ.
2: അതെപ്പോ അറിയോ, ഈ സീറ്റ് കിട്ടാതെ കൊറേ നേരം നിന്ന് യാത്ര ചെയ്യുമ്പോ സീറ്റ് കിട്ടിയാൽ മതി എന്ന് തോന്നും.
0: അതെ,
2: സീറ്റ് കിട്ടിക്കഴിയുമ്പോ തോന്നുന്നു സൈഡ് സീറ്റ് ആയിരുന്നു കുറച്ചുകൂടെ വന്നായി.
0: അതെ, എനിക്ക് തോന്നുന്നു പൊതുവിൽ ആളുകൾക്ക് എല്ലാവർക്കും ഈ സൈഡ് സീറ്റിനോട് ഈ ഭയങ്കര ഇഷ്ടമാണ്.
2: അതെ
0: അതെ അതെ,
2: പരിചയക്കാരൊക്കെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആളെ കാണുന്നില്ല, നമുക്ക് അവരെ കാണും.
0: അതെ, ഓക്കെ ചേട്ടാ പറഞ്ഞോളൂ, ആദ്യത്തെ ബസ് യാത്രയെ പറ്റി പറഞ്ഞോളൂ.
2: ആദ്യത്തെ ബസ് യാത്ര വലിയ ഓർമ്മ കിട്ടുന്നില്ല, എന്നാലും അമ്മയുടെ കൂടെ നമ്മളിങ്ങനെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയ പ്രായമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഇങ്ങനെ സൈഡ് കാഴ്ചകളൊക്കെ കണ്ടത് അന്ന് പിന്നെ

0: കുരങ്ങന്റെ ബൊമ്മയും തൂങ്ങുന്നുണ്ട്, അതൊക്കെ ഓർമ്മ വരുന്നുണ്ട് അന്ന്. അതുപോലെ അല്ലെങ്കിൽ സിംഹം വെച്ച വീട്, പള്ളിയുടെ പടിക്കാലില് രണ്ട് സിംഹം ഇരിക്കുന്നുണ്ടാവും, കുഞ്ഞു സിംഹം. അപ്പൊ സിംഹം വെച്ച വീട് കഴിഞ്ഞ പിന്നെ നമ്മുടെ അമ്മയുടെ വീട് ബസ്സെത്താനായി നിൽക്കണം. ആ ഒരു
1: അങ്ങനെ പല പല ഓർമ്മകൾ ഈ യാത്ര മാത്രമല്ല യാത്രയിൽ കാണുന്ന കാഴ്ചകളിലൂടെ നമ്മൾ മനസ്സിലേക്ക് വരാറുണ്ട്.
0: അതെ അതെ, നമുക്ക് ഓർമ്മ ചെറിയ പ്രായമാകുമ്പോൾ വളരെ ശ്രദ്ധയോടെയായിരിക്കും നമ്മൾ സൈഡിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക.
1: തീർച്ചയായിട്ടും.
0: അതിന് പിന്നെ ബസ്സിന് തിരക്കുകളൊക്കെ കുറവായിരിക്കും, അത്ര യാത്രക്കാരും കുറവായിരിക്കും. ബസ്സുകളുടെ എണ്ണം കുറവാണെങ്കിൽ ദൂരയാത്ര ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും.
1: അതെ, എത്രയോ ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഒരു കാലഘട്ടം.
0: പിന്നെ നമ്മുടെ സ്കൂൾ ബസ് യാത്ര, പ്രൈവറ്റ് ബസ്സില്, അതുപോലെ കോളേജ് യാത്ര. കണ്ടക്ടർ പറയും മുന്നോട്ട് കേറി നിൽക്കുന്ന നല്ല സ്ഥലം ഉണ്ടല്ലോ അവിടെ, ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമുണ്ട്, അങ്ങനെ കേറി നിൽക്കാൻ
1: പറഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലടോ ഇതേ ഡയലോഗ് ആണെന്ന് തോന്നുന്നു, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, കേറി നിൽക്കുക ഫ്രണ്ടിലോട്ട് എന്ന് പറയാറുണ്ടല്ലേ.
0: അപ്പൊ ഞാൻ പറയാം ഗോളിയാണ് ബാക്കിൽ നിൽക്കുന്നത്.
1: ഓക്കെ ചേട്ടാ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. പല നാട്ടിലാണ്, ഏത് നാട്ടിലാണെന്നെങ്കിലും ഈ കണ്ടക്ടേഴ്സ് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇതൊക്കെ സെയിം ഡയലോഗ് ഒക്കെ തന്നെയാണ് പറയാറുള്ളത്. എത്ര സ്ഥലം കൊടുക്കുന്നു ഫ്രണ്ടിലോട്ട് മാറി നിൽക്കുന്നൊക്കെ പറയാം. എത്രയും വഴക്കുകൾ കേട്ടിരിക്കുന്നു, എത്ര അത്ര അത്ര വഴക്കുകൾ കേട്ടിരിക്കുന്നു. പിന്നീട് ഏറ്റവും സ്വതന്ത്രമായിട്ട് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒറ്റയ്ക്കുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയം, അയ്യോ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോയിട്ടുള്ളവർ, അതൊരു കോളേജ് ബസ്സിൽ പോയിട്ടുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, പ്രൈവറ്റ് ബസ്സിലോ അല്ലെങ്കിൽ കോളേജിലേക്കുള്ള ആ ഒരു യാത്ര നിത്യേന ഡെയിലി ടൂറ് പോകുന്ന ഒരു ഫീലാണ്. കുറേ ഫ്രണ്ട്സ്, ഒരു രൂപ ടിക്കറ്റ്, പിന്നീട് ഭയങ്കര ഓട്ട പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരമായിരിക്കും ഈ റോഡുകളിൽ. ആ ഒരു സമയവും കാലഘട്ടവും ഒക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ആദ്യ സ്വതന്ത്രമായി തോന്നുന്ന, അല്ലെങ്കിൽ ഈ തിളച്ചു നിൽക്കുന്ന പ്രായത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ഒന്ന് യാത്ര ചെയ്യാനായിട്ട് കിട്ടുന്ന ആ ഒരു ഫ്രീഡം. പിന്നീട് നമ്മുടെ വീട്ടുകാർ കൃത്യമായ ഇടവേളകളിൽ വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനൊരു യാത്ര പോയി കഴിഞ്ഞ പണ്ടൊക്കെ, ഞാൻ ഇപ്പം പറയാമ ഞാൻ അല്ലെങ്കിൽ ഓക്കെ ആ ഒരു സമയത്തൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് വിളിക്കാം. പക്ഷെ നേരത്തെ അങ്ങനല്ല, എൻ്റെ കുരുത്തക്കേട് കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല, ഏറ്റവും കൂടുതൽ തവണ എവിടെത്തി എവിടെത്തി എവിടെത്തി എവിടെത്തി, എന്തായി സൂക്ഷിച്ചു പറഞ്ഞേ, സൈഡിലിരിക്കല്ലേ, ഇനി ട്രെയിനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം എനിക്കറിയാം. നീ ആ ഡോറിൻ്റെ അടുത്ത് പോയിരിക്കും. എത്രയോ സംഭവങ്ങളോ വാർത്തയും പത്രമൊക്കെ കാണാറുള്ള കാര്യമാണേ, അവിടെ പോയി നിൽക്കരുത്. ഇപ്പോഴും ഇത്ര കാലമായിട്ടും ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ എന്നോട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, ആ സൈഡിൽ പോയി നിൽക്കരുതേ, കുരുത്തക്കേട് കാണിക്കരുതേ. ഇങ്ങനെയാണോ? അത് അങ്ങനെയാണ്. നമ്മൾ രക്ഷകർത്താക്കളാവുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആദ്യകാല ബസ് യാത്രയെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗ്രാമപ്രദേശങ്ങളോടൊക്കെ വരുന്ന സമയത്ത് ഒറ്റ ബസ്സായിരിക്കും. ഈ ഒരു 10 മണിയുടെ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് ഒറ്റ ബസ് മാത്രമുള്ള ഏരിയകളുണ്ട് കേട്ടോ. ഞങ്ങളുടെ കാട്ടിക്കടവ് റോഡ് തന്നെ പറയാം. ഒരു KSRTC ബസ്സിൻ്റെ ഡോറും കഴിഞ്ഞ് പുറത്തോട്ട് ആളുകളിങ്ങനെ കൂടി നിൽക്കുന്ന സമയമുണ്ട്. അങ്ങനെയുള്ള പോക്ക്, സീസൺ ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഇത്രയും ഓർമ്മകളാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ദേവന്നു ദാ പോയി, വിളിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫോൺ ഓക്കെ, ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ലൗഡ് സ്പീക്കറിൽ ഫോൺ ഇടരുത്. അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ കോൾ, എന്തോ ഒരു ചെറിയ പ്രശ്നം. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: നമസ്കാരം, ഞാൻ രാജീവ് വെച്ചിട്ടാണ്.
1: രാജീവ് കേട്ടോ, ആദ്യകാല ബസ് യാത്രയെ പറ്റി പറയൂ, കേൾക്കട്ടെ.
2: തീർച്ചയായിട്ടും, ബസ് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യകാല ബസ് യാത്ര, പിന്നെ ഞാൻ യാത്ര ട്രെയിനിലാണ് പോകുന്നത്, ഓർമ്മയില്ല. ഞാൻ ചോദിച്ചാ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ കർണാടക ഗുൽബർഗ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട്, അതായത് കൊല്ലക്കാരനായ ഒരു അവിടെ പോയി മത്സരിച്ച് ജയിച്ച സ്ഥലമാണ് ഗുൽബർഗ. TM സ്റ്റീഫന്റെ കോൺഗ്രസിന്റെ നേതാവ് അവിടെ ജയിച്ചത്. ആ ജില്ല എന്റെ കർണാടക, എന്റെ സ്റ്റേറ്റ് ഓഫ് ബർത്ത്, ആ ജന്മ സ്ഥലം. അന്നേരം ഞാൻ അവിടെ ട്രെയിനിങ് വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മള് സ്കൂളിൽ ഈ കലോത്സവത്തിന് കൊണ്ടുപോകുന്നത് ബസ്സിലാണ്. അന്നേരം ഈ സ്കൂൾ അവിടുന്ന് ബസ്സിൽ, അതായത് പ്രത്യേകം ബസ് വിളിച്ച് കൊണ്ടുപോയി. അത് ഒരു ഓർമ്മ. തിരുവല്ല, അത് തിരുവല്ല സെന്റ് മേരീസ് സ്കൂളാണ്, സെന്റ് മേരീസ് ഗവൺമെന്റ് സ്കൂളാണ്. ഇപ്പോഴും ഓർമ്മയുള്ള ഈ വേറെ ഒരു വലിയ വേറെ വലിയൊരു ഹൈസ്കൂളിലേക്ക്, ഞങ്ങളുടെ അത് 7 വരെയുള്ള സ്കൂളായിരുന്നു.
1: ചേട്ടാ, ഇതൊന്ന് ഫോക്കസ് ചെയ്യാമോ? ആദ്യമായി ഫസ്റ്റ് ആദ്യമായിട്ട് ബസ് കയറിയുള്ള ആ ഒരു നിമിഷം, ആ ഒരു പേടി, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാമോ?
2: ഇല്ല, അത് രസമായിരുന്നു. യാത്ര എന്ന് പറയാൻ, യാത്ര ഏറ്റവും സുഖമുള്ളതല്ല.
1: അതെ,
2: സഞ്ചരിക്കും മനുഷ്യന്റെ മനസ്സിന് ഏറ്റവും സുഖം കിട്ടുന്ന യാത്ര ചെയ്യുമ്പോഴാണ്.
1: അതെ,
2: ട്രാവലിംഗ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് കാര്യം, പ്രകൃതിയും പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയത് പുതിയ പുതിയ കാര്യങ്ങൾ കാണുകയല്ലേ. നമ്മൾ നമ്മുടെ ഒരു സ്ഥിരം ഒരു സ്ഥലത്ത് ഈ ലൊക്കേഷൻ തന്നെ പറയുന്നുണ്ട്.

0: മനസ്സിന് സന്തോഷം ഒന്ന് സന്തോഷം കിട്ടണമെന്ന് നിങ്ങളൊരു യാത്ര ചെയ്യൂ. അറ്റപ്പുള്ള സ്ഥലങ്ങളിൽ പോവുക, അതൊക്കെ കാണുക. പിന്നെ അല്ലെ കടല് പോയി, കടൽ തീരത്ത് പോയി അവിടെ അല്പനേരം ഇരിക്കുക, അതൊക്കെ ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്.
1: തീർച്ചയായിട്ടും യാത്രകൾ എപ്പോഴും നമ്മുടെ മനസ്സിന് സമാധാനമാണ്, സന്തോഷമാണെന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര ചെയ്യൂ. നിങ്ങളുടെ ആദ്യകാല ആദ്യത്തെ വീട്ടിൽ നിന്ന് ചാടിയ ആദ്യത്തെ ഒരു യാത്രയെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ആദ്യത്തെ ബസ് ചാർജ് നിങ്ങളുടെ വീടിനടുത്ത് നിന്ന് നിങ്ങളുടെ കോളേജിലോട്ടോ സ്കൂളിലോട്ടോ ഒക്കെ നിങ്ങൾ ബസ്സിൽ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബസ് ചാർജ് എത്രയായിരുന്നു? ഏറ്റവും മറക്കാനാവാത്ത ഓർമ്മകൾ എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ കൂളായിട്ട് പോയിട്ട് വരുന്ന ആളുകളുണ്ട്. ആ ഇതൊക്കെ എന്ത് നിസ്സാരം, എന്നാൽ വർഷങ്ങളായിട്ട് യാത്ര ചെയ്തിട്ടും സ്ഥലം എപ്പോഴും പിടികിട്ടാത്ത, സ്റ്റോപ്പ് മാറി ഇറങ്ങുന്ന, ബസ് സ്റ്റോപ്പ് ആവുന്നതിന് മുൻപ് ഭയങ്കരമായി വെപ്രാളപ്പെടുന്ന, അയ്യോ എന്ത് ചെയ്യും എന്ന് ഓർത്തോർത്തിരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത്. ആദ്യം എനിക്ക് ഏറ്റവും അതിശയം തോന്നി ചന്ദ്രിക അമ്മ ചേച്ചി പറഞ്ഞതുപോലെ ആദ്യം പോയ സമയത്ത് ബസ് കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്, പിന്നെ ബസ് കയറിയപ്പോൾ പേടിയാണ്. ജയമാമ പറഞ്ഞു തോന്നി, ജയമാമയ്ക്കും ഭയങ്കര പേടിയായിരുന്നു. നമുക്ക് അടുത്തൊരു പാസഞ്ചറുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ
1: ഹലോ, പറഞ്ഞോളൂ അമ്മേ.
2: കുട്ടിക്കാലത്തൊന്നും അങ്ങനെ ബസ് യാത്ര ചെയ്തിട്ടില്ല. പത്തനംതിട്ട ടൗണിൽ കൂടി ആ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്നു. അപ്പം ബസ് ഇങ്ങനെ പോകുന്നതും അതിനകത്ത് ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് കുട്ടികളെ. അന്നൊക്കെ ഞങ്ങൾക്കെല്ലാം ബസ് ഒന്ന് കയറാൻ ഭയങ്കര ഇഷ്ടവും ആഗ്രഹവും. എന്ത് പറഞ്ഞിട്ട് കയറാനോ, എങ്ങോട്ടും പോകാനില്ല, പിന്നെ എങ്ങനെ കയറാനോ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാ ഞങ്ങളുടെയൊക്കെ പഠിക്കക്കൂടെ ഒരു ബസ് ഇങ്ങനെ വന്നു. ആ ബസ് വന്ന സമയത്ത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാ ഞങ്ങൾ 10 പൈസ ഉണ്ടെങ്കിലേ ടൗണിൽ ഇറങ്ങാം. അതിലെനിക്ക് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി 10 പൈസ വാങ്ങിച്ചോണ്ട് വല്ലപ്പോഴും ഒക്കെ ആ ബസ്സിനകത്ത് കയറി പോകും. അങ്ങനെ ആദ്യമായിട്ട് ബസ് കയറി.
1: ഈ പറഞ്ഞതുപോലെ എന്തോ ഈ വിജയമാമ പറഞ്ഞ പോലെ ഭയങ്കര തലകറക്കവും ഛർദ്ദിലും ഒക്കെ തോന്നിയപ്പോ.
2: ആ തോന്നിയായിരുന്നു, പക്ഷെ കുറച്ച് ദൂരമേ ഉള്ളൂ, തീരെ കുറച്ച് ദൂരമേ ഉള്ളൂ. 10 പൈസ കൊടുത്തിട്ട് കയറുന്നത്. ആ പക്ഷെ അന്ന് കുട്ടികളെ പിള്ളേരായിരിക്കുന്നതോട് വലിയ തലകറക്കോ അങ്ങനെ തോന്നിയില്ല. പിന്നെ ഇങ്ങനെ മരങ്ങളും വീടുകളും ഒക്കെ ഇങ്ങനെ ഓടിപ്പോന്ന് കണക്ക് നമുക്ക് തോന്നുന്നുണ്ട്. അന്ന് അറിവില്ലല്ലോ നല്ല കണക്ക്.
1: ആ
2: അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ ആ ബസ്സിനകത്ത് ആദ്യമായിട്ട് കയറിയപ്പോ നല്ല അത്ഭുതം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു, വലിയ സന്തോഷമായി. പിന്നെ വല്ലപ്പോഴും എല്ലാം മരക്കുണ്ടാക്കി 10 പൈസ വാങ്ങിച്ച് ബസ്സിന് കയറി ടൗണിൽ ഇറങ്ങും.
1: അല്ലാതെ ഒരുപാട് ദൂരങ്ങളിലേക്ക് അമ്മ പോയിട്ടുണ്ടോ തനിച്ച്?
2: ദൂരങ്ങളിലേക്കൊക്കെ വലിയ വായിക്കാനൊക്കെ പോയിട്ടുള്ളൂ,
1: വലുതായിട്ടേ പോയിട്ടുള്ളൂ. പിന്നീട് അപ്പോഴത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇതൊക്കെ എന്ത് നിസാരം എന്നുള്ളൊരു തോന്നലായി പോയി.
2: വീട്ടിലടങ്ങി
1: ഒതുങ്ങി നിന്നോണോന്ന് പറയും. അതെ,
2: അന്നൊന്നും പോണോന്ന് പറയത്തേ ഇല്ല, അങ്ങനെ ഒരു പദം ഇല്ലാത്തോണ്ട് പോണോന്ന് പറയത്തോ ഇല്ലോട്ട് കൊണ്ടുപോകത്തോ ഇല്ല.
1: അത് പറയാനും പേടിയാണ്, കൊണ്ടുപോകത്തുമില്ല. ഓക്കെ ടീച്ചറമ്മേ, സുകുമാരി അമ്മേ, അമ്മയ്ക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ അമ്മേ. ഓക്കെ, ആദ്യകാല യാത്രാനുഭവങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വിളിച്ചത് പത്തനംതിട്ടയിൽ നിന്ന് സുകുമാരി അമ്മയാണ്. അമ്മ പേരിന്റെ കൂടെ തന്നെ അമ്മയെന്നുണ്ടായതുകൊണ്ട് ഞാൻ ചേർത്തങ്ങ് അമ്മയെന്ന് വിളിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ആദ്യകാല യാത്രാനുഭവങ്ങൾ ഇപ്പോൾ ഇനി പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ ഇപ്പോൾ രക്ഷകർത്താക്കളോടൊപ്പം ചെറുപ്പത്തിലെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ജനറേഷന് പേടി വരേണ്ട കാര്യമില്ല. അവർ ഓർമ്മ വെച്ച കാലം മുതൽ വെക്കേഷൻ ആണെങ്കിലും എന്തിനാണെങ്കിലും എപ്പോഴും കാറിലാണെങ്കിലും ഇതാണെങ്കിലും, ഇപ്പോൾ കാറിലും 2-വീലറിലും ഒക്കെ സ്ഥിരമായി പോകുന്നവർക്ക് ബസ് എപ്പോഴും ഒരു പേടിയാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കുക, ഒത്തിരി പാമ്പർ ചെയ്ത് വളർത്തുന്നവർക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് ഒരു കാര്യത്തിന് വേണ്ടി വിട്ടുകഴിഞ്ഞാൽ തൊട്ടടുത്ത ജംഗ്ഷൻ പോലും ഇവർക്ക് സ്വന്തമായി പോയി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവില്ല അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ ആദ്യമായി യാത്ര ചെയ്തിട്ടുള്ള ചില അനുഭവങ്ങളും ഓർമ്മകളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാം. നമുക്ക് എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ ദി റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് നമ്മുടെ ആദ്യകാലം. നമ്മുടെ ഫസ്റ്റ് ആദ്യമായി ധൈര്യപൂർവ്വം നമ്മൾ പോയിട്ടുള്ള യാത്രകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആ കൂട്ടത്തിൽ നമ്മൾ സഞ്ചരിച്ച് യാത്രകളെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആദ്യമായിട്ട് നമ്മുടെ രക്ഷകർത്താക്കളിൽ നിന്നൊക്കെ മാറി സ്വതന്ത്രമായി ഇനി നമുക്ക് യാത്ര ചെയ്യാമെന്ന് തോന്നിയ ആ ഒരു അനുഭവങ്ങളെ പറ്റിയിട്ടും ആദ്യമായി ബസ് കണ്ടപ്പോൾ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടു പറഞ്ഞു. ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59:10 ആയിട്ടുണ്ട് കേട്ടോ. സമയം പോകുന്നൊരു പോക്കെ ഈ പാട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഈ എത്ര പെട്ടെന്ന് നമ്മൾ ഓരോരോ സ്റ്റോപ്പ് എത്തുന്നത്. അതുകൊണ്ടപ്പം അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. അങ്ങനെ 1 ജൂലൈ 6 മാസം അങ്ങ് പോയി ഇല്ലേ. 2026 എത്തിയത്. 6 മാസം പോയ ഒരു പോക്ക് വളരെ വേഗത്തിലാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വളരെ അടുത്തു നിൽക്കുന്ന ഒരു ഡോക്ടറുണ്ടാകും, സുഹൃത്തുക്കളുണ്ടാകും. ഈ ഒരു ദിവസം എല്ലാവർക്കും ആരോഗ്യ മേഖലയിൽ സമയവും ആത്മാർത്ഥതയൊക്കെ പുലർത്തി നിൽക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും കരിയറിലും എല്ലാം ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ. എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ 2 ഡോക്ടേഴ്സ്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന ഡോക്ടർ മേഘയ്ക്കും ഡോക്ടർ സേതുവിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു ദിവസം നമ്മൾ ഓർക്കുന്ന കുറേ പേരും നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും പേടിച്ച ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും സൗഹൃദമായിട്ട് നിന്ന ഘട്ടങ്ങളിലൊക്കെ നിങ്ങളെ സഹായിച്ചവർക്കൊക്കെ നിങ്ങളൊന്ന് വിഷ് ചെയ്യുക. അപ്പം എന്തായാലും നാഷണൽ ഡോക്ടേഴ്സ് ഡേ വിഷസ് എല്ലാ ഡോക്ടർമാർക്കും. റേഡിയോ 91.2 എനിക്ക് തോന്നുന്നു എല്ലാ ഞായറാഴ്ചകളിലും ഒരുപാട് ഗസ്റ്റുകൾ, ഡോക്ടേഴ്സ് ഗസ്റ്റുകൾ നമുക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, 6 മാസം 2026 തീരാൻ ഇനി 6 മാസം കൂടി. നന്നായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് നമ്മളെ മാറ്റാനും തിരുത്താനും ഒക്കെയുള്ള സമയമുണ്ട്. നന്നായിട്ട് മുന്നോട്ട് പോകാം, ഹാപ്പി ആയിട്ടിരിക്കാം, നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചർ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
1: കാലാന്തരം.
0: June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ലോകമെമ്പാടും യുവാക്കളും ലഹരി ആഗ്രഹിക്കുന്നവരുമൊക്കെ വലിയ ലഹരി മാഫിയ സംഘങ്ങളുടെ പിടിയിലകപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും June 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ലഹരി മരുന്നുകളുടെ അനിയന്ത്രിതമായ ഉപയോഗവും അവയുടെ കടത്തും സൃഷ്ടിക്കുന്ന വൻ വിപത്തുകളെക്കുറിച്ച് സമൂഹത്തെ, പ്രത്യേകിച്ച് അതിന് ഇരയാകുന്ന യുവതലമുറയെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1987 മുതൽ ഈ ദിനം ലോകമെമ്പാടും ആചരിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇത് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ ശേഷിയെ നശിപ്പിക്കുന്നു എന്നതുകൂടിയാണ്. ഇപ്പോൾ നാം നേരിടുന്ന ഏറ്റവും വലിയ ലഹരി പ്രശ്നം സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ വ്യാപനമാണ്. ആഗോളതലത്തിൽ ഇന്നും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സിന്തറ്റിക് ഡ്രഗ്സിന്റെ കണ്ടുപിടുത്തം. ആരോഗ്യമേഖലയ്ക്കും നിയമ സംവിധാനങ്ങൾക്കും ഒരുപോലെ വെല്ലുവിളിയായിരിക്കുന്നു ഈ രാസലഹരി. മനുഷ്യന്റെ നാഡീവ്യൂഹത്തെയും തലച്ചോറിനെയും അത് തകർത്തെറിയുന്നു. കൗമാരക്കാരും യുവാക്കളും ഇതിന്റെ പിടിയിലകപ്പെടുന്നു. എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു ലഹരി മനുഷ്യവംശത്തെ നാശത്തിന്റെ കൂടാരങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് രാസലഹരിയാണ്. ലോകത്ത് ചികിത്സ ആവശ്യമുള്ള ലഹരി മരുന്ന് അടിമകളിൽ 5-ൽ 1 മാത്രമേ കൃത്യമായ വൈദ്യസഹായം ലഭിക്കുന്നുള്ളൂ എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. വികസിതമായ രാജ്യങ്ങളിൽ ഇത് ഒരുപക്ഷെ കുറച്ചുകൂടി വ്യത്യാസം വന്നേക്കാം. എന്നാൽ 3-ലോക രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലുമൊക്കെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ധാരാളമായി ഉണ്ടാക്കി വയ്ക്കുന്നു രാസലഹരിയുടെ ഉപയോഗം. സ്കൂളുകൾ, കോളേജുകൾ ഇവയൊക്കെ കേന്ദ്രീകരിച്ച് മിഠായികൾ, സ്റ്റാമ്പുകൾ, അങ്ങനെ പല രൂപത്തിൽ ലഹരി വസ്തുക്കൾ എത്തിച്ചേരുകയാണ്. പോലീസും എക്സൈസും കഠിനാധ്വാനം ചെയ്യുന്നു. വെല്ലുവിളികൾ ഏറെയുണ്ട് ഇതൊക്കെ കണ്ടെത്തുന്നതിൽ. നമ്മുടെ സംസ്ഥാനത്ത് ലഹരി മാഫിയയെ പിഴുതെറിയാൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ വിജയകരമായി നീങ്ങുന്നു എന്നാണ് വാർത്തകൾ നമ്മെ കാണിക്കുന്നത്. മുൻകാലങ്ങളിൽ ഹിപ്പി സംസ്കാരവും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമൊക്കെ ഒരു വലിയ സംഘം യുവജനങ്ങളെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അവരിൽ പലരും ആയുസെത്തുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടുപോയതും പഴയ തലമുറ കണ്ടതാണ്. എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം മനുഷ്യനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാസലഹരി എന്ന സിന്തറ്റിക് ഡ്രഗുകൾ നമ്മെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു. ലഹരി മരുന്നിന്റെ ഉപയോഗത്തിലൂടെ നമ്മുടെ നാഡീവ്യൂഹങ്ങൾ പ്രവർത്തനമില്ലാതെയാകുകയാണ്. മനുഷ്യന്റെ ചിന്തകളെ, വികാരങ്ങളെ ഒക്കെ അവ തകർക്കുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ പ്രകൃതം തന്നെ മാറുന്നത് നാം കാണുന്നുണ്ട്. ഉന്മാദാവസ്ഥയിലായ മിക്കവരും ദിവസങ്ങൾ കഴിഞ്ഞൊക്കെയാണത്രേ ഈ ലഹരിയിൽ നിന്ന് മോചിതമാകുന്നത്. ഈ സമയങ്ങളിൽ അവർക്ക് അവരുടെ ബന്ധുക്കളെയോ മിത്രങ്ങളെയോ നാട്ടുകാരെയോ ഒന്നും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞെന്നു വരില്ല. അവരുടെ കൈകളിൽ അകപ്പെടുന്ന നിരപരാധികളായ മനുഷ്യർ ചിലപ്പോൾ അവർ ചെയ്യുന്ന ബോധമില്ലാത്ത പ്രവർത്തികൾക്ക് ഇരയാകാറു പോലുമുണ്ട്. മനുഷ്യനെ ഇല്ലാതെയാക്കുന്ന ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകാതിരിക്കാൻ നമ്മുടെ യുവതലമുറയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും കൈകോർത്ത് ആസാമിൽ നിന്നുള്ള ഒരു ഗായികയെ പരിചയപ്പെടുത്താം. പൊഖില ലക്തേബി എന്നാണ് അവരുടെ പേര്. കഴിഞ്ഞ 40 ആസാമിലെ കർബി ജനതയുടെ പ്രിയപ്പെട്ട സംഗീത രംഗത്ത് അവർ സജീവമായി പ്രവർത്തിക്കുന്നു. ധാരാളം ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട്. 2011 അവർക്ക് സംഗീതത്തിന് മെലഡിയുടെ രാജ്ഞി എന്ന പദവി ലഭിച്ചിട്ടുണ്ട്. ഗുവാഹട്ടിയിലെ റിഫൈനറിയുടെ അവാർഡ്, ഗുവാഹട്ടി സ്റ്റുഡൻസ് യൂണിയന്റെ സ്വഭാശില്പി അമൂല്യകാന്തി മെമ്മോറിയൽ അവാർഡ്, അങ്ങനെ നിരവധി അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആഗ്ലോങ് ജില്ലയിലെ ഡക്മോക എന്ന സ്ഥലത്താണ് ഉഖില ലക്തേപി ജനിച്ചത്. 1962 ജനിച്ചു. സ്കൂളിലൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു അത്. എങ്കിലും വളരെ താമസിച്ച് അവർ സ്കൂളിൽ ചേർന്നു. കുഞ്ഞിലേ തന്നെ പാട്ടുപാടാൻ അവർക്ക് വലിയ താല്പര്യമായിരുന്നു. അച്ഛൻ നാടകങ്ങൾക്ക് സംഗീതം ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ ഉഖിലയ്ക്ക് സംഗീതത്തോടുള്ള താല്പര്യം കുഞ്ഞിലേ തന്നെ വളർത്തിയെടുക്കാനും കഴിഞ്ഞു. പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവർ ഗാനമത്സരത്തിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും അധ്യാപകരുടെ പ്രശംസ ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അച്ഛൻ സന്തോഷത്തോടെ അവരെ പഠിപ്പിച്ചു. കർബി എന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അവർ. അവരുടെ തനതായ സംഗീത മേഖലയ്ക്ക് ഉഖില ലക്തേബി എന്ന യുവതി ധാരാളമായി പാട്ടുകൾ പാടി ലോകശ്രദ്ധ നേടിക്കൊടുത്തു. അങ്ങനെ അവർക്ക് ഓഡിയോ കാസറ്റുകളിൽ പാടാനുള്ള അവസരം ലഭിച്ചു. അവിടെ നിന്ന് ഇന്ത്യ കണ്ട പ്രശസ്തയായ കർബി നാടോടി സംഗീതജ്ഞയായി അതിന്റെ പ്രചാരകയായി ഉഖില ലക്തേബി വളരുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് മെലഡിയുടെ രാജ്ഞി എന്ന പദവി കിട്ടിയത്. 2024 അസം സർക്കാർ അവർക്ക് അസമിലെ പ്രധാനപ്പെട്ട ഒരു ബഹുമതിയായ അസം ഗൗരവ് അവാർഡ് നൽകി. ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷയിലെ പ്രത്യേക വിഭാഗം ജനങ്ങളുടെ സംസ്കാരത്തെയും കലയെയും പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് 2026 ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് 4th ഉയർന്ന സിവിലിയൻ അവാർഡായ പത്മശ്രീ നൽകി ആദരിച്ചു. ഉഖില ലക്തേബിയുടെ പാട്ടുകൾ മനം കവരുന്നതാണ്. ആ സംഗീതം കാലാന്തരത്തിൽ നമുക്ക് ആസ്വദിക്കാം. ഉഖില ലക്തേബി പാടിയ ഒരു ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഓരോ കാലങ്ങളിലും ഓരോ തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട്. അവയെയൊക്കെ മറികടന്നാണ് മനുഷ്യൻ കഴിഞ്ഞ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചത്. പുതിയ കാലത്ത് ഡിജിറ്റൽ സംവിധാനങ്ങളാണ് നമുക്ക് ചുറ്റും, നമ്മെ ഭരിക്കുന്നത്, നമ്മെ നിയന്ത്രിക്കുന്നത് എല്ലാം. ഇന്ന് ലോകത്തെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ സംവിധാനമാണ് ഡാറ്റ സെന്ററുകൾ എന്നത്. അമേരിക്കയിൽ മാത്രം 4,000-ലധികം ഡാറ്റ സെന്ററുകൾ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നല്ലൊരു പങ്കും ഡാറ്റ സെന്ററുകൾ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ 270-300 ഡാറ്റ സെന്ററുകൾ പ്രവർത്തിക്കുന്നു. ഇനിയുള്ള കാലം ഡിജിറ്റൽ യുഗത്തിന്റേതായതുകൊണ്ട് ഡാറ്റ സെന്ററുകൾ വേണ്ട എന്ന് പറയുന്നതും ശരിയാകില്ല. എന്താണ് ഡാറ്റ സെന്റർ എന്ന് അറിഞ്ഞിരിക്കണം. ഇന്റർനെറ്റിൽ നാം ഓരോ കാര്യങ്ങളും അന്വേഷിക്കുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ ചാറ്റ് ചെയ്യുമ്പോഴും ഇമെയിൽ അയക്കുമ്പോഴും ഒക്കെ ആ വിവരങ്ങളൊക്കെ എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റോർ ചെയ്യപ്പെടണം. അങ്ങനെ ഓരോ വിവരങ്ങളും സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഡാറ്റ സെന്റർ. അത്തരത്തിൽ 1,000,000 ഡാറ്റ സെന്ററുകൾ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഡാറ്റ സെന്ററുകൾ പ്രവർത്തിക്കാൻ വൈദ്യുതി, ജലം, സാമൂഹികമായ മറ്റ് സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ ഒക്കെ ആവശ്യമാണ്. മാത്രമല്ല ഇവിടെ നിന്നും പരിസ്ഥിതിയെ ദോഷമായി ബാധിക്കുന്ന ധാരാളം പ്രവർത്തികൾ ഉണ്ടാകുന്നുണ്ട്. ഉയർന്ന അളവിൽ വെള്ളത്തിന്റെ ഉപയോഗം ഈ സെന്ററുകളിൽ ഉണ്ട്. ഡാറ്റയൊക്കെ സുരക്ഷിതമായി വെക്കുന്നതിനും അവയെ കൃത്യമായി ഒരു ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നതിനുമൊക്കെ ധാരാളമായി ജലം ആവശ്യമായി വരും, ധാരാളം ഭൂമി ആവശ്യമായി വരും, കറണ്ട് ധാരാളമായി ഉപയോഗിക്കേണ്ടി വരും, അവിടെ നിന്നും മലിനീകരണം ഉണ്ടാകും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഡാറ്റ സെന്ററുകൾ ഉയർത്തിവിടുന്ന മലിനീകരണവും മോശപ്പെട്ട നിലയിലുള്ള മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രവൃത്തികളും നമ്മുടെ സമൂഹത്തെ ദോഷമായി ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ഡാറ്റ സെന്ററുകൾ ഉണ്ടാക്കിവിടുന്ന പാരിസ്ഥിതിക ആഘാതം വളരെ വലുതായിരിക്കും. ഇത് ജനങ്ങൾക്ക് മേൽ ഏൽപ്പിക്കുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഭരണകൂടങ്ങൾ കൃത്യമായി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യയിൽ 270-ലധികം ഡാറ്റ സെന്ററുകൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നു. പ്രദേശത്തുള്ള നദികളെയും മറ്റ് ജലാശയങ്ങളെയും അവർ ഉപയോഗപ്പെടുത്തുന്നു. ഇത് ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ജലം ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കും. വൈദ്യുതിയുടെ വ്യാപകമായ ഉപയോഗം വൈദ്യുതി ദൗർലഭ്യത്തിന് കാരണമാകും. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഡാറ്റ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് മിക്കപ്പോഴും ഒരു ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കുകയില്ല. അവ മിക്കപ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവയായിരിക്കും. വരുന്ന കാലം ഡാറ്റകളുടേതാണ്. അവ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരായിരിക്കും ലോകത്തെ നിയന്ത്രിക്കുന്നത്. ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ഡാറ്റ സെന്ററുകൾ ഒരുപക്ഷെ ദോഷകരമായി ബാധിച്ചേക്കാം. കാരണം ഇവയുടെ ഉപയോഗം ദരിദ്ര കുടുംബങ്ങളെ ആഘാതം ഏൽപ്പിക്കുന്നതിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ ഡാറ്റയുടെ സൂക്ഷിപ്പുകാരായി അവയുടെ ഉപയോഗം നടത്തുന്നവരായി എപ്പോഴും വരുന്നത് ബഹുരാഷ്ട്ര കമ്പനികളായിരിക്കും എന്നുള്ളതാണ്. കാലാന്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തിടെ ചൈനയിൽ നിന്ന് വന്ന ഒരു ദൃശ്യം കൂടി കാലാന്തരത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയുള്ളൂ ഏതൊരു വമ്പന്റെയും കൊമ്പ് എന്ന് വേണം ആ ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പായി എഴുതാൻ. സംഭവം ഇതാണ്: റീചാർജ് ചെയ്യാൻ കാശില്ലാതെ വന്നപ്പോൾ ബില്ലടയ്ക്കാൻ സഹായം വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തെരുവിൽ ഒരു റോബോട്ട് ഭിക്ഷയാചിക്കുന്നു. ആ വീഡിയോ ലോകമെമ്പാടും വൈറലായി. ഇപ്പോൾ എല്ലാം വൈറലാകുന്ന കാലമാണല്ലോ. മനുഷ്യർക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നാണ് ഹ്യൂമനോയിഡ് റോബോട്ട് ഭിക്ഷയാചിച്ചത്. അത് മറ്റൊരു വിസ്മയം. റോബോട്ടുകളുടെ പ്രവർത്തികൾ സാധാരണ വിസ്മയങ്ങളാകാറുണ്ട്. എന്നാൽ ഇവിടെ വിസ്മയമായത് ഈ റോബോട്ട് തെരുവിൽ നിന്ന് ഭിക്ഷയാചിക്കുന്നത് കണ്ടിട്ടാണ്. എന്താണ് കാരണം? തന്റെ പ്രവർത്തനം നിലയ്ക്കാൻ പോകുന്നു. പ്രവർത്തനം തുടർന്ന് വേണമെങ്കിൽ റീചാർജ് ചെയ്യണം. അതിന് കാശില്ല. എല്ലാം ചെയ്യാൻ ശേഷിയുള്ള മനുഷ്യ സൃഷ്ടിയായ റോബോട്ട് പണത്തിനു വേണ്ടി തെരുവിൽ ഭിക്ഷയെടുക്കുന്നതാണ് മനുഷ്യർ തന്നെ കാണുന്നത്. മനുഷ്യർ ഓരോ ഉപകരണങ്ങളെ കണ്ടെത്തും. പിന്നീട് ആ ഉപകരണങ്ങൾ മനുഷ്യരെ ഭരിക്കും എന്ന് മഹത്തായ ഒരു വാക്യമുണ്ട്. അവിടവും കടന്ന് ഇന്ന് റോബോട്ട് സൈബർ രംഗത്ത് മാത്രമല്ല ലോകമാകെയുള്ള മനുഷ്യരുടെ മുന്നിലേക്ക് മുട്ടുകുത്തി നിന്ന് ഭിക്ഷയാചിക്കുന്ന കാഴ്ച കൂടി നാം ഈ യുഗത്തിൽ കാണേണ്ടി വന്നിരിക്കുന്നു. റോബോട്ടുകൾ എല്ലാം ചെയ്യുമെന്നും എല്ലാത്തിനും മേലധികാരികളാകുമെന്നും എന്തും ചെയ്യാൻ ശേഷിയുള്ളവരാകുമെന്നും ഒക്കെ ധാരാളം നമ്മൾ കേട്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ചൈനയിലെ സിച്ചുവാൻ എന്ന പ്രദേശത്തെ ഒരു നടപ്പാതയിൽ നിന്നുകൊണ്ട് വഴിയെ പോകുന്നവരെ രണ്ടു കൈയും കൂപ്പി തൊഴുത് വണങ്ങി നിൽക്കുന്ന ഈ റോബോട്ടിനെ കാണുന്നത്. ഈ കൃത്രിമ യന്ത്ര മനുഷ്യൻ തന്റെ മുന്നിൽ പണമിടാൻ ഒരു പാത്രവും വെച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച. ഇതിനും പുറമെ ഒരു QR കോഡും ഒട്ടിച്ച ഒരു ബോർഡ് റോബോട്ട് അടുത്തു തന്നെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ റോബോട്ട് തന്നെ തന്റെ സ്വന്തം പ്രവൃത്തിയായി ചെയ്തതാണോ അതോ ആരെങ്കിലും ചെയ്തു വെച്ചതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും പൂന്താനം പാടിയത് എന്നും ഒരു പ്രപഞ്ച സത്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ അവിടെ നമുക്ക് മാറ്റി പറയേണ്ടി വരും. മാളിക മുകളേറിയ റോബോട്ടിന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ എന്നൊക്കെ. കാലാന്തരം ഇത്തരത്തിലുള്ള വിചിത്രമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തിനൊപ്പം മുന്നേറുന്നു. കാലാന്തരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം, അതിനുശേഷം തുടരും.
0: കോവിൽ മണി ഓസൈ തന്നെ കേട്ടതാരോ ഇങ്ങു വന്നതാരോ
2: പാഞ്ചാലി പാഞ്ചാലി
3: കോവിൽ മണി ഓസൈ തന്നെ ചെയ്തതാരോ അവർ എന്ന പേരോ
2: പറഞ്ചോതി പറഞ്ചോതി.

0: ആടിമാസവും
1: ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
10: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടിബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ഡി, ഐ സി യു തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: പകരം.
1: തമിഴ് സിനിമയിലെ മികച്ച സംവിധായകരിൽ മുൻനിരയിൽ നിന്നയാളാണ് ഭാരതിരാജ. അദ്ദേഹത്തെക്കുറിച്ച് കാലാന്തരത്തിൽ പറയാൻ കഴിഞ്ഞില്ല എന്നതിൽ ഖേദിക്കുന്നു. നെടുനീളൻ സംഭാഷണങ്ങളും അമിതാഭിനയവും മനുഷ്യർ കണ്ടിട്ടില്ലാത്ത അതിസാഹസിക രംഗങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന തമിഴ് സിനിമയെ അവിടെ നിന്നും മോചിപ്പിച്ച് സാധാരണക്കാരുടെയും തമിഴ്നാട്ടിലെ കുഗ്രാമങ്ങളിൽ നടക്കുന്ന കഥകളുമൊക്കെ ആവിഷ്കരിച്ച് ജനപ്രിയരായ സംവിധായകർ 1970s പ്രത്യേകതയാണ്. അക്കാലത്താണ് ഒരു ഗ്രാമപ്രദേശത്തു നിന്നും സിനിമാ മോഹവുമായി വണ്ടി കയറി ഭാരതിരാജ ചെന്നൈയിൽ ചെന്നിറങ്ങുന്നത്. അന്ന് ചെന്നൈ എന്നല്ല, നഗരത്തിന്റെ പേര് മദ്രാസി എന്നാണ്. മദ്രാസിലെ കോടമ്പാക്കത്ത് പല സംവിധായകർക്കുമൊപ്പം പ്രവർത്തിച്ച് ഭാരതിരാജ മിടുക്കനായ ഒരു സിനിമക്കാരനായി മാറി. 1977 ഭാരതിരാജ തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്തു. 16 വയതിനിലെ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. പേര് കേൾക്കുമ്പോൾ തന്നെ മനോഹരമായ സിനിമ. സിനിമ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർ എല്ലാം മറന്ന് ആ സിനിമയിൽ ലയിച്ചു ചേർന്നു. അവർക്കൊക്കെ പിന്നീട് ഈ സിനിമയെക്കുറിച്ച് പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സിനിമയും ഭാരതിരാജയും അതിൽ അഭിനയിച്ചവരുമെല്ലാം പ്രശസ്തരായി മാറുകയായിരുന്നു. ഭാരതിരാജയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലൊരാളായിരുന്നു ഇളയരാജയും. അദ്ദേഹവും ഈ സമയം തന്നെ സിനിമയിൽ പ്രവർത്തിച്ചു തുടങ്ങി. അതുവരെ തമിഴ് സിനിമ കണ്ട രീതിയിലായിരുന്നില്ല 16 വയതിനിലെ. നിലവിലിരുന്ന എല്ലാ മാമൂലുകളെയും മറികടന്നുകൊണ്ട് ഭാരതിരാജ സിനിമാ രംഗത്ത് പുതിയ പാതകൾ വെട്ടിത്തുറന്നു. 16 വയതിനിലെ തമിഴ് സിനിമയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി നിർമ്മിച്ച ചിത്രങ്ങളിലൊന്ന്. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയുടെ പേര് കുറെ കൂടി കാവ്യാത്മകമാണ്, കിഴക്കേ പോകും റെയിൽ എന്നായിരുന്നു. ആ സിനിമയും എല്ലാ വിമർശനങ്ങളെയും മറികടന്നുകൊണ്ട് സൂപ്പർ ഹിറ്റായി മാറി. തുടർന്ന് സിഗപ്പ് റോജാക്കൾ എന്ന പേരിൽ ഒരു മനഃശാസ്ത്ര ത്രില്ലർ സിനിമ അദ്ദേഹം നിർമ്മിച്ചു. ഒരേ രീതിയിലുള്ള സിനിമകൾ നിർമ്മിക്കാതെ പുതിയ പുതിയ രീതിയിൽ വ്യത്യസ്തമായ മാർഗങ്ങളിൽ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാക്കി ഒരുക്കിക്കൊണ്ട് അദ്ദേഹം ചിത്രങ്ങൾ ഒരുക്കി. നിഴലുകൾ, ടിക് ടിക് ടിക്, അലൈകൾ ഓയ്വതില്ലേ, മൺവാസന, മുതൽ മര്യാദ, അങ്ങനെ നിരവധി സിനിമകൾ. ഓരോ തലമുറയിലെയും നടന്മാരെ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹം തന്റെ സിനിമകളിൽ അഭിനയിപ്പിച്ചു. അങ്ങനെ ഒട്ടേറെ നടന്മാർ തെന്നിന്ത്യൻ സിനിമയ്ക്ക് മികവുറ്റവരായി ലഭിക്കാൻ ഭാരതിരാജയാണ് കാരണക്കാരൻ. ഇക്കാലത്ത് ധാരാളം അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. 2004 ഇന്ത്യാ ഗവൺമെന്റിന്റെ പത്മശ്രീ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. നിരവധി തവണ ഫിലിംഫെയറിന്റെയും തമിഴ്നാട് ഗവൺമെന്റിന്റെയും സിനിമ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1994 അദ്ദേഹം ചെയ്ത സിനിമയാണ് കറുത്തമ്മ. 81 അലൈകൾ ഒയ്വതില്ലേ, അങ്ങനെ ധാരാളം മികച്ച സിനിമകൾ തമിഴ് സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്കാകെ സംഭാവന ചെയ്ത പ്രിയപ്പെട്ട ഭാരതിരാജ നമ്മെ വേർപെട്ടു പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളിൽ ധാരാളം ഗാനങ്ങളുണ്ട്, മനോഹരങ്ങളായ, ഗ്രാമീണ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കപ്പെട്ടവ. ആ ഗാനങ്ങളിൽ ഒരെണ്ണം കൂടി കാലാന്തരത്തിൽ ഉൾപ്പെടുത്തുന്നു.

0: പ്രശസ്തമായ ഒരു ഐറിഷ് പഴഞ്ചൊല്ലുകൂടി അവതരിപ്പിച്ചുകൊണ്ട് കാലാന്തരം അവസാനിപ്പിക്കാം. നല്ല ചിരിയും ദീർഘമായ ഉറക്കവുമാണ് ഏറ്റവും നല്ല മരുന്നുകൾ. നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ, ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാൻ ഈ ഐറിഷ് പഴഞ്ചൊല്ലിന് കഴിയും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, നല്ല ചിരിയും ദീർഘമായ ഉറക്കവുമാണ് ഏറ്റവും നല്ല മരുന്നുകൾ. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അവലോകനങ്ങളുമായി കാലത്തിന്റെ സ്പന്ദനങ്ങളുമായി എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8 മണിക്കും ബുധനാഴ്ച ദിവസം രാവിലെ 9 എന്റെ റേഡിയോ 91.2.
1: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
8: ഒരു സൊല്യൂഷൻ ഉണ്ട്.
7: എന്താ സൊല്യൂഷൻ?
8: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
10: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9 4950 92537.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ജംഗ്ഷനിൽ നിങ്ങൾക്കിപ്പം കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ് കേട്ടോ. അപ്പോ കരിയറിൽ നിങ്ങൾ ഒരു വലിയ ബ്രേക്ക് ആഗ്രഹിക്കുന്നുണ്ടോ, അതോ പഠനം കഴിഞ്ഞ മികച്ചൊരു ജോലിക്കായുള്ള കാത്തിരിപ്പിലാണോ നിങ്ങൾ? എന്നാൽ ഇനി ഒട്ടും സമയം കളയണ്ട. മലയാളികൾക്കായിട്ട് നാട്ടിലും വിദേശത്തുമുള്ള ഏറ്റവും പുതിയതും വിശ്വസനീയമായിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. യോഗ്യതയ്ക്കനുസരിച്ചുള്ള ശമ്പളവും മികച്ച കരിയർ വളർച്ചയും ഉറപ്പു നൽകുന്ന ഒട്ടനവധി അവസരങ്ങളാണ് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും വൈകിക്കാതെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം അല്ലേ. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു തകർപ്പൻ കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നം കണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു കരിയർ അപ്ഡേറ്റില് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റെയിൽവേയുടെ ഒരു സൂപ്പർ അവസരം വന്നിട്ടുണ്ട് കേട്ടോ. റെയിൽവേയില് 119 സെക്ഷൻ കൺട്രോളർ ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കാൻ പോകുന്നത്. ഒരു ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ പ്രായം 20-നും 33-നും ഇടയിലാണോ? എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഈ വരുന്ന ജൂലൈ 15 മുതൽ നിങ്ങൾക്ക് അപേക്ഷ തുടങ്ങാം. അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 കേട്ടോ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ തിരുവനന്തപുരം RRBയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.rrbtiruvananthapuram.government.in എന്ന വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ യോഗ്യത ഉള്ളവർ ഒട്ടും വൈകിക്കാതെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഇനി ബാങ്കിംഗ് മേഖലയിൽ ഒരു മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്കായിട്ട് ഇതാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ അവസരം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, റിലേഷൻഷിപ്പ് മാനേജർ തസ്തികകളിലായിട്ട് ആകെ 84 ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേട്ടോ. MBA അല്ലെങ്കിൽ പ്രൊഫഷണൽ ബിരുദമുള്ളവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 14, 2026 കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും സമയം കളയണ്ട. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുമായിട്ട് SBIയുടെ ഔദ്യോഗിക കരിയർ പേജ് ആയിട്ടുള്ള http://sbi.ci.in /career എന്ന വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കാവുന്നതാണ് കേട്ടോ. യോഗ്യത ഉള്ളവർ വേഗം തന്നെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

യെസ്, വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ജൂലൈ മാസത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ മറ്റൊരു കിടിലൻ കേന്ദ്ര സർക്കാർ അവസരം കൂടിയേ പറയാല്ലേ. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള BEML ഇതാ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഒട്ടനവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആകെയുള്ളത് 362 ഒഴിവാണ് കേട്ടോ. ഹിറ്റ് ആൻഡ് ടേണർ, മെഷനിസ്റ്റ്, വെൽഡർ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ തസ്തികയിലേക്കാണ് ഈ ഒരു സുപ്രധാന ഒഴിവുകൾ പറഞ്ഞിട്ടുള്ളത്. ബന്ധപ്പെട്ട ട്രേഡുകളിലേക്ക് 60% മാർക്കോടെയുള്ള ITI യോഗ്യതയും NCVT സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് ഈ ഒരു സുവർണ അവസരം പ്രയോജനപ്പെടുത്താന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രായപരിധിയായിട്ട് പറയുന്നത് 2026 ജൂലൈ 10 29 വയസ്സ് കവിയരുതെന്നാണ്. SC ST OBC വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവുകളൊക്കെ ഉണ്ടായിരിക്കുന്നും പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 10, 2026 അതുകൊണ്ട് തന്നെ ആരും ഒട്ടും സമയമൊന്നും കളയണ്ട കേട്ടോ. വേഗം തന്നെ പോയി അപേക്ഷിച്ചോളൂ കേട്ടോ. ജനറൽ വിഭാഗത്തിന് അപേക്ഷിക്കാനായിട്ട് 200 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. എന്നാൽ SC ST വിഭാഗക്കാർക്ക് ഫീസ് ഇല്ലെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ യോഗ്യത ഉള്ളവർ ഉടൻ തന്നെ HTTP/BEML എന്ന വെബ്സൈറ്റിലേക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

യെസ് ഗൈസ്, അങ്ങനെ വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് ജോലി വേക്കൻസികളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ. അപ്പൊ ഇനി നമുക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇതാ ഡി ആർ ഒയിൽ നിന്നും മറ്റൊരു അടിപൊളി അവസരം കൂടി വരികയാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള ഡിഫൻസ് ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ ലബോറട്ടറിയിൽ വിവിധ തസ്തികളിലായിട്ട് ആകെ 77 അപ്രന്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ബിരുദം, ഡിപ്ലോമ, ITI യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസിന് 19 ഒഴിവാണുള്ളത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ലൈബ്രറി സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ BA, BTech എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡിപ്ലോമ അപ്രന്റീസുകൾക്ക് 8 ഒഴിവുകളാണുള്ളത്. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇനിയുള്ളത് ITI അപ്രന്റീസുകൾക്ക് 50 ഒഴിവുകളാണുള്ളത് കേട്ടോ. ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തുടങ്ങിയ വിവിധ ഗ്രേഡുകളിലേക്ക് ITI ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ റെഗുലർ കോഴ്സിലൂടെ പഠിച്ചിറങ്ങിയവർക്കാണ് ഈ ഒരു സുവർണ അവസരം ഒരുക്കുന്നത് കേട്ടോ. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലുകൾ വഴിയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന July 22 കേട്ടോ. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ആദ്യമേ തന്നെ HTTP/DRDO.government.in എന്ന വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കൂ, എന്നിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും 3 പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്തിയാലോ.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നേ.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

യെസ് വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്കൊപ്പം കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം മാർജ് ഐശ്വര്യാണ് കേട്ടോ. കൈ നിറയെ ജോബ് വേക്കൻസിയുമായിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു ജോബ് വേക്കൻസിയിലേക്ക് പോകാം. ഗാർഡനർ ആൻഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യം കേട്ടോ. ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇരുചക്ര വാഹനം വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർമാരെയും സ്റ്റാഫിനെയും പുരുഷ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി 9497878725 എന്നീ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്പർ ഒന്നും കൂടി പറയാം, 9497878725 എന്ന നമ്പറാണ് കേട്ടോ. ഇനി അടുത്തൊരു വേക്കൻസിയിലേക്ക് നോക്കുകയാണെങ്കിൽ എയർ കണ്ടീഷനിങ് മേഖലയില് മികച്ച തൊഴിലവസരങ്ങളുണ്ട്. യോഗ്യതയായിട്ട് പറയുന്നത് പ്ലസ് ടു ആണ്, സൗജന്യ ട്രേഡിംഗ് ആണ് കേട്ടോ, സൗജന്യ താമസം ഉണ്ട്. അപ്പൊ വിശദ വിവരങ്ങൾക്കായിട്ട് 7511111149 എന്നീ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ കോൺടാക്ട് നമ്പർ ഒന്നും കൂടി പറയാം, 7511111149 ആണ് കേട്ടോ. ഇനി മറ്റൊരു ജോബ് വേക്കൻസിയിലേക്ക് പോവുകയാണെങ്കിൽ ക്യാൻറ്റീൻ ഹെൽപ്പറെയാണ് ആവശ്യമുള്ളത്. കമ്പനിയുടെ ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ക്യാൻറ്റീൻ ഹെൽപ്പറെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. യോഗ്യതയായിട്ട് പറയുന്നത് SSLC ആണ്. പ്രായപരിധി ഉണ്ട് കേട്ടോ, 35 വയസ്സാണ് പറയുന്നത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന യോഗ്യതാ പത്രങ്ങളുടെ കോപ്പികൾ സഹിതം July 3 മുൻപായിട്ട് CV അയക്കണം. മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി ലിമിറ്റഡ്, KP കേശവ മേനോൻ റോഡ്, കോഴിക്കോടാണ് പറയുന്നത് കേട്ടോ. വിലാസം അയക്കേണ്ടത്. അപ്പൊ ഈ 3 വേക്കൻസികൾ നമ്മൾ കേട്ടു. അപ്പൊ 3 പാട്ടുകളും കേട്ട് 3 വളവും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ജോബ് വേക്കൻസിയിലേക്ക് മടങ്ങി വരാം അല്ലേ.

യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ. ജംഗ്ഷനിൽ നിങ്ങൾക്കൊപ്പം കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോയാലോ. പ്രൈവറ്റായി പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബ്രാഞ്ചിലേക്ക് അക്കൗണ്ടന്റിന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. റിട്ടയേർഡ് സിവിലിയർ സർവീസ്, ക്ലറിക്കൽ സർവീസ്, ഗവൺമെന്റ് സർവീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസ് പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രായപരിധി ഉണ്ട് കേട്ടോ, 45 വയസ്സ് മുതൽ 58 വയസ്സ് വരെ ആണ് പറയുന്നത്. ടൂ വീലർ നിർബന്ധമാണെന്നും പറയുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 7411721512 എന്ന നമ്പറിലോ അതല്ലെങ്കിൽ 7356555240 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോവുകയാണെങ്കിൽ കൊല്ലത്തുള്ളൊരു ജോലി വേക്കൻസിയാണ് കേട്ടോ. LIC ഓഫ് ഇന്ത്യയിൽ ഭീമാ സഖി യോജന സ്കീമിൽ സ്ത്രീകൾക്ക് അവസരം. മാസം 7000 രൂപ സ്റ്റൈഫണ്ടും കൂടാതെ കമ്മീഷനും ആണ് പറയുന്നത് കേട്ടോ. യോഗ്യതയായിട്ട് SSLC വിജയമാണ് പറയുന്നത്. ബിരുദധാരികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായിട്ട് എംപ്ലോയ്മെന്റ് ക്വാട്ട വഴി സ്ഥിര നിയമനത്തിനും അവസരം ഉണ്ട് കേട്ടോ. അപ്പൊ വിശദ വിവരങ്ങൾക്കായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ. 7356653309 എന്ന നമ്പറിലോ അതല്ലെങ്കിൽ 9544909587 എന്ന നമ്പറിലോ അതും അല്ലെങ്കിൽ 6282394546 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ എല്ലാവരും പോയി വേഗം തന്നെ വിളിച്ചൊക്കെ നോക്കൂ. അപ്പോഴേക്കും വീണ്ടും പാട്ട് കേട്ടിട്ട് മടങ്ങിയതാട്ടോ.

യെസ് വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൈ നിറയെ ജോലി വേക്കൻസി ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ ആലപ്പുഴയിലും മാവേലിക്കരയിലായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് സ്ഥാപനത്തിലേക്ക് വനിതാ അക്കൗണ്ടന്റിന്റെ ആവശ്യമുണ്ട് കേട്ടോ. യോഗ്യതയായിട്ട് പറയുന്നത് ഡിഗ്രി ടാലി പ്ലസ് GST ആണ് കേട്ടോ. കൂടാതെ കളക്ഷൻ ഏജന്റിന്റെയും അവർക്ക് ആവശ്യമുണ്ട് കേട്ടോ. കളക്ഷൻ ഏജന്റിന്റെ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടുവും ടൂ വീലറിലെ ലൈസൻസും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് 8605 എന്ന നമ്പറിലോ 8547307525 എന്ന നമ്പറിലോ അതോ അല്ലെങ്കിൽ 9447503213 എന്ന നമ്പറിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അങ്ങ് തൃശൂരിലേക്ക് പോവുകയാണെങ്കിൽ തൃശൂർ പൊയ്യയിലെ CIF ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 100,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിട നിർമ്മാണത്തിന് പ്രവൃത്തി പരിചയമുള്ള ഒരു പ്ലംബിംഗ് സൂപ്പർവൈസറെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശദ വിവരങ്ങൾക്കായിട്ട് 9496991494 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്പർ ഒന്നും കൂടി പറഞ്ഞു തരാം. 9496991494 എന്ന നമ്പറിലാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ എല്ലാവരും പോയി വിളിച്ച് ചോദിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ എൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാട്ടോ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൌകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: അപ്പൊ ഗായ്സ് ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്തിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനില്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെഗ്മെന്റ് തന്നെയാണ്. ഒരുപാട് ജോലി വേക്കൻസിയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോവുക അല്ലെ. പെൺപകൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് രാത്രി ഡ്യൂട്ടിക്ക് ഡോക്ടറെ നിയമിക്കുന്നുണ്ട് കേട്ടോ. യോഗ്യത MBBS, TCMC, രജിസ്ട്രേഷൻ, ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, മുൻപരിചയ സാക്ഷ്യപത്രം എന്നിവ സഹിതം എത്തണം കേട്ടോ. അഭിമുഖം ഉള്ളത് ജൂലൈ 4 രാവിലെ 10 മണിക്കാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കും അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ളവർക്കും മുൻഗണന ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ കോണ്ടാക്ട് നമ്പർ പറഞ്ഞു തരാം. 0471-222-354 ആണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടി കോണ്ടാക്ട് നമ്പർ പറയാം. 0471-222-534 ആണ് കേട്ടോ. ഇനി അടുത്തത് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലക്ചറർ തസ്തികയിലേക്ക് ഒഴിവുണ്ട് കേട്ടോ. യോഗ്യത പറയുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ്സോടെ BTech ആണ് കേട്ടോ. അഭിമുഖം നടക്കുന്നത് June 30 രാവിലെ 10 മണിക്കാണ്. വിശദ വിവരങ്ങൾക്കായിട്ട് 0471-236-391 എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നും കൂടി പറയാം. 0471-236-391. അപ്പൊ ഇനി ജോലി വേക്കൻസി ആയിട്ട് വീണ്ടും മടങ്ങിയെത്താം. പക്ഷേ 3 പാട്ടുകൾക്ക് ശേഷം മാത്രം കേട്ടോ.
1: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

യെസ് വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ സമയം ദേ ഒരുപാട് വൈകിയിരിക്കുന്നു, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് രണ്ട് ജോലി വേക്കൻസിയിലൂടെ പറഞ്ഞിട്ട് പോകാം അല്ലേ. തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ഫിസിക്സ് വിഭാഗത്തിൽ അതിഥി അധ്യാപകരുടെ ഒഴിവുണ്ട് കേട്ടോ. സംസ്ഥാനത്തെ ഏതെങ്കിലും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവരാകണമെന്ന് പറയുന്നുണ്ട്. അഭിമുഖം നടക്കുന്നത് ജൂലൈ 2 രാവിലെ 10 മണിക്കാണ്. കോൺടാക്ട് നമ്പർ പറയാം, 0494263027 എന്ന നമ്പറാണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടി നമ്പർ ഒന്ന് പറഞ്ഞു നോക്കിയാലോ, 0494263027 ആണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ, ജൂലൈ 2 അപ്പൊ വേഗം തന്നെ പോയി കോൺടാക്ട് നമ്പറൊക്കെ പറഞ്ഞ് വിളിച്ച് ചോദിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പോ അതിനോടൊപ്പം തന്നെ മറ്റൊരു ജോലി വേക്കൻസിയിലേക്കൂടെ പോവുകയാണെങ്കിൽ, സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ 10 മാസത്തെ ഇന്റേൺഷിപ്പിന് ടൂറിസം ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ജൂൺ 30 CV അയക്കണം എന്നാണ് പറയുന്നത്. വിശദ വിവരങ്ങൾക്കായിട്ട് 0494238586 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു നമ്പർ ഒന്നും കൂടി പറയാം, വേഗം തന്നെ ആ ഒരു ബുക്കും പേപ്പറും ഒക്കെ എഴുതി നോട്ട് ചെയ്തോളൂ കേട്ടോ. 0494238586 എന്നതാണ് കോൺടാക്ട് നമ്പർ ആയിട്ട് പറയുന്നത്. അപ്പോ ഇതേ സമയം ഇപ്പൊ തന്നെ ഒരുപാട് വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഈ റേഡിയോ ജംഗ്ഷൻ ഇവിടെ അവസാനിക്കാൻ നേരമായിരിക്കാണ്. അപ്പോ ഒരുപാട് ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ ഇപ്പോ ചെയ്യും കേട്ടോ. നാളെ നീളനീളയാണ്. അപ്പൊ ഇപ്പോ തന്നെ നിങ്ങൾ ഈ ഒരു ജോലി വേക്കൻസിയിലേക്ക് അപേക്ഷിച്ചോളൂ കേട്ടോ. അപ്പോ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഭവാനി മോന്തയം വീർപ്പിച്ചോണ്ട് പോന്നു ചേട്ടാ.
1: താൻ പറഞ്ഞത് സ്വല്പം കടുപ്പം കൂടിപ്പോയി.
0: പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാ? ഈ നാട്ടിൽ ആർക്കെല്ലാം വൈറൽ പനി വന്നു? അവിടെ ഭർത്താവിന് മാത്രം വന്നത് അയലത്തുകാരൻ രാമേന്ദ്രൻ ക്ഷുദ്രം ചെയ്തിട്ടാന്ന് പറഞ്ഞ പിന്നെ ദേഷ്യം വരുത്തില്ലയോ?
1: പണ്ടേ ഭവാനി അങ്ങനെ. അവിടെ വീട്ടിലെ കുഞ്ഞിനസുഖം വന്നാലും ആടിന് സുഖമില്ലാതെ വന്നാലും അവള് മരുന്ന് മേടിക്കുന്നതിന് വരും ചരട് ജപിച്ച് കെട്ടത്തേ ഉള്ളു.
0: ഇങ്ങനെയൊക്കെ ചെന്ന് പറയുമ്പോ ചരട് ജപിച്ച് കെട്ടാനിരിക്കുന്നവനെ വേണോ ആദ്യം അടിക്കാന്? ചരട് ജപിച്ചു കൊടുക്കുന്ന സുന്ദരേശന്റെ കൈയൊടിഞ്ഞായിരുന്നല്ലോ. പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടാഞ്ഞെന്താ?
1: ഓരോ തരം അന്ധവിശ്വാസം.
0: അങ്ങനെയാണെങ്കിൽ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള ഓമയൂരിലെ ഗോപാലകൃഷ്ണൻ തെണ്ടി കുത്തുവാള എടുക്കാൻ മന്ത്രം ജപിച്ചു തരുവോ?
1: ഇങ്ങനൊന്നും ഭവാനിയോട് പറഞ്ഞാൽ അവക്ക് മനസ്സിലാവത്തില്ല. അവൾ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന കാശിന്റെ ബഹുഭൂരിഭാവവും ജോലിച്ചേർക്കും തിരുമേനിമാർക്കും കൊടുക്കും.
0: അവിടെ ഭർത്താവ് ഒരു ഞഞ്ഞാമുഞ്ഞായ. നാട്ടിലുള്ള ആണുങ്ങൾ ആയിരുന്നെങ്കിലേ ഒറ്റ തവണയെ ചരടും ജപിച്ചോണ്ട് ചെല്ലത്തുള്ളായിരുന്നു.
1: നമ്മുടെ ചക്കിന്റെ അയ്യത്തെ മനോഹരന്റെ കുടി നിർത്താനെ അവന്റെ ഭാര്യ കുറെ ചരട് ജപിച്ചു കൊടുത്തതാ. ചരട് ജപിച്ചു കെട്ടിയ ദിവസം തന്നെ അവൻ എന്നും അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിച്ചിട്ട് ചരടം കൂട്ടിച്ചു കളഞ്ഞു.
0: അക്കണക്കിന് നമ്മുടെ താലിത്തറയിലെ വിനോദിന്റെ ഭാര്യ ഡീസന്റ് ഒരു ചരട് ജപിക്കാനും പോകത്തില്ല, ഒരു ജോത്സ്യനെ കാണാനും പോകത്തില്ല.
1: ഇനി വേറൊരു രസം നടക്കും. താൻ ഭവാനിയോട് ചൂടായി സംസാരിച്ച കാര്യം ഈ വാർഡ് മുഴുവൻ നടന്നു പറയും. അവള്
0: പറയട്ടെ, മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ട് നടക്കട്ടെ. ഞാൻ ഒരു വാർഡിലും പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശവും ഇല്ല, നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാനും പോകുന്നില്ല.
1: ഞാനതല്ല ആലോചിക്കുന്നേ, ഈ ഭവാനിയുടെ തൊട്ടയിലത്ത് താമസിക്കുന്ന ജോർജ് കുട്ടി അച്ചായന് ഡെങ്കിപ്പനി വന്നായിരുന്നല്ലോ, അവിടെ ചെന്ന് ഭവാനി എന്താ ചരടിന്റെ കാര്യം പറയാഞ്ഞത്?
0: വിവരമറിയും, ശോശാമ ഭവാനിയെ നിർത്തി പൊരിക്കും.
2: ഒരു ചായ.
0: എടാ ശശി, നിങ്ങളുടെ ഏരിയ വന്ന് വന്നങ്ങ് അലമ്പായല്ലോടാ.
2: ഞങ്ങളാരും ഒരു അലമ്പനും പോയിട്ടില്ല അമ്മാവി.
1: എന്നാലും എന്തേലും ഒക്കെ ഒരു പ്രശ്നം വന്നാലേ അത് നാട്ടുകാരുടെ ചെവിയിൽ എത്തുന്നതിന് മുമ്പേ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടായോ?
2: നാട്ടുകാര് പറഞ്ഞ അമ്മാവാ ഞാൻ പോലും പറഞ്ഞത്.
0: അല്ല, ഈ നാട്ടുകാര് പറഞ്ഞു പരത്തുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ?
2: ഒരു കാര്യമില്ല.
1: എടോ തന്നോടെ ഞാനത് പറഞ്ഞില്ലയോ? അന്നേരം ഞാനെന്തോ പറഞ്ഞത്?
0: അത് പിന്നെ എല്ലാരും പറഞ്ഞപ്പോ ഞാനും അതങ്ങ് വിശ്വസിച്ചു പോയി.
2: അമ്മാവി, ചെറുനാട്ടെ സുരേഷിന്റെ മോള് ഒരു പാവം പെങ്കൊച്ച. ആ കൊച്ചു കോളേജിൽ പോകുമ്പോ നമ്മുടെ ഉപ്പിന്റെ അയ്യത്തെ വേണുവിന്റെ മോൻ സ്ഥിരമായിട്ട് അതിനെ ശല്യപ്പെടുത്തായിരുന്നു.
0: ആ കൊച്ചിന്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നോ? നല്ല നാല് വർത്തമാനം ആദ്യം ദിവസം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ പ്രശ്നം തീർന്നേനെ.
1: എടാ, ഈ കൊച്ച് അവസാനം അതിന്റെ തള്ളയോട് എന്ത് പറഞ്ഞു കാണും?
0: പറയണമല്ലോ.
2: ആ പറഞ്ഞതാ പ്രശ്നമായത്. തള്ള സുരേഷിനോടും പറഞ്ഞു.
0: എന്നിട്ട് സുരേഷ് ചോദിക്കാൻ ചെന്നോ?
2: പോയില്ല, നേരെ പോയി വേണുവിനെ കണ്ട് സംസാരിച്ച് അത് ഒതുക്കാവായിരുന്നു. പക്ഷെ സുരേഷ് ഇക്കാര്യം മനസ്സിൽ വെച്ചോണ്ടിരുന്നു.
1: ശല്യപ്പെടുത്തുന്ന ചെറുക്കനെ വഴിയിൽ തടഞ്ഞു നിർത്തി സൗകര്യം പോലെ ചോദിക്കാമെന്ന് വിചാരിച്ചു കാണും.
2: അങ്ങനെ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ചയെ സുരേഷും മുട്ടിന്റെ അയ്യത്തെ ദാമോദരനും മൈക്കാടിനും പോകുന്ന രവീന്ദ്രനും കൂടിയേ ബാറി കയറി.
0: ഫസ്റ്റ് തങ്കപ്പെട്ട രണ്ടുപേരാ സുരേഷിന്റെ കൂടെ പോയത്.
2: രണ്ടെണ്ണം അകത്ത് ചെന്നപ്പോ സകല കാര്യവും സുരേഷ് അവരോട് അങ്ങ് പറഞ്ഞു.
1: എന്തൊരു വിട്ടിയായി സുരേഷ്.
2: ഏതായാലും ദാമോദരൻ ചേട്ടൻ രാത്രി വന്ന് പുള്ളിയുടെ ഭാര്യയോട് പറഞ്ഞു.
0: ചെല്ലമ്മ അപ്പൊ തന്നെ 100,000 പേർക്ക് ന്യൂസ് എത്തിച്ചു കാണും.
2: രവീന്ദ്രൻ അവന്റെ ഭാര്യയോടും പറഞ്ഞു. അവള് തയ്യൽ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്ന് വിതരണം അങ്ങ് നടത്തി.
0: പക്ഷെ അവര് പറഞ്ഞത് ശല്യപ്പെടുത്തിയെന്നല്ലയോ?
2: ഒരു പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും. പക്ഷെ നാട്ടുകാര് പലരും പറഞ്ഞു പറഞ്ഞ് ആ പെണ്ണും വേണുവിന്റെ മോനും തമ്മിൽ അടുപ്പമായിരുന്നെന്നും പ്രണയം തെറ്റിയപ്പോ ചെറുക്കൻ വഴി തടഞ്ഞു നിർത്തി ശല്യപ്പെടുത്തിയെന്നു.
1: വളരെ ലളിതമായി പരിഹരിക്കേണ്ട ഒരു കാര്യം വെറുതെ വഷളാക്കി.
0: രഹസ്യമായി ഒതുക്കേണ്ട സ്ഥലം ചർച്ച ചെയ്ത സ്ഥലവേദാ ബാറ്. വെള്ള ഉള്ളിൽ ചെന്നു കഴിഞ്ഞപ്പോ അകത്ത് കിടന്ന രഹസ്യമെല്ലാം വെളിച്ചാടി. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കുക തന്നെ വേണം. ഗോപ്യമായി വെക്കേണ്ടത് പുറത്തു വിട്ടാൽ പുറലോകം അറിയും, മനം കെടും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കാലം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനബിൽ പാസാക്കി 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9-ന് യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183 രൂപ 50 പൈസ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഈ വിഷയമുന്നയിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ധനബിൽ സഭ പാസാക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മാരിടൈം മ്യൂസിയം അതിനുള്ള സാധ്യതകൾ തുറന്നിടുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പദ്ധതി വഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗം പ്രദേശവാസികൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിന്റെ GST വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടുള്ളത്. ഈ 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
1: ശബരിമലയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ഈ മാസം 9-ാം തീയതി ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി RO GM ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പോലുള്ള പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്യുന്നതായും മന്ത്രി അറിയിച്ചു. PSC മൂല്യനിർണയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ അതീവ ഗൌരവതരമെന്ന് മന്ത്രി OJ ജനീഷ്. 3.5 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ വിട്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ല. KAS, PRD ഇൻഫർമേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരീക്ഷകളിലും ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ ഇന്ന് കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമാകും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ച് പോകുന്നതാണോ എന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ എന്യൂമറേറ്റർ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
0: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
1: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞു. 19 കിലോഗ്രാമുള്ള വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യപരിപാലന വ്യവസ്ഥയുടെ നട്ടല്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഗ്രാമവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വേതന നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
4: BBG റാംജി പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി വർദ്ധിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. MGNREGA ദേശീയ ശരാശരി വേതനം 298.8 രൂപ എന്നത് BBG റാംജിയിൽ 327.4 രൂപയായി ഉയർന്നു. മുൻപ് 300 രൂപയിൽ താഴെ വേതനം ഉണ്ടായിരുന്ന 21 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പുതിയ മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവന്നു. അരുണാചൽപ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർധനയുണ്ടായതെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 401 രൂപയാണ് വേതനം. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മണലൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഭൌതികദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. PA മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇക്വഡോറിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോ പരാജയപ്പെടുത്തിയത്. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡനെതിരെ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിനാണ് ജയിച്ചത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 600 പോയിന്റ് ഉയർന്ന് 77,094 നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,037 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വോക്കൌട്ട്. ധനബിൽ പാസാക്കി. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോഗോവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9 യോഗം ചേരുമെന്ന് മന്ത്രി K മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
5: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പി കേശവദേവിനെ നമ്മൾ അനുസ്മരിക്കുന്നത്. മലയാള നോവൽ സാഹിത്യത്തിൽ പുതിയ വഴിത്താരകൾ വെട്ടിത്തുറന്ന എഴുത്തുകാരനാണ് പി കേശവദേവ്. 1904 എറണാകുളം ജില്ലയിലെ പറവൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ധാരാളം കഥകൾ, നോവലുകൾ, നാടകങ്ങൾ, അങ്ങനെ 100-ലധികം കൃതികൾ മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ച എഴുത്തുകാരനാണ് കേശവദേവ്. അദ്ദേഹത്തിന്റെ നിരവധിയായ നോവലുകൾ സിനിമകളായിട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്തമായ ഓടയിൽ നിന്ന്, നദി, സ്വപ്നം ഇതുപോലെയൊക്കെയുള്ള സിനിമകൾ ഉണ്ടായത് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് വിരിഞ്ഞ കഥകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മലയാള സാഹിത്യത്തിലെ വേറിട്ട ശൈലി നൽകിക്കൊണ്ട് നോവൽ സാഹിത്യത്തെ പുതിയ തലങ്ങളിലേക്ക് മാറ്റിയെടുത്ത പ്രമുഖരിൽ ഒരാളാണ് പി കേശവദേവ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നോവലാണ് ഓടയിൽ നിന്ന്. മലയാള സാഹിത്യത്തിൽ അതിനു മുൻപ് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം കഥയായിട്ടില്ല. ഓടയിൽ നിന്ന് എന്ന കൃതിയിൽ പപ്പു എന്ന ഒരു റിക്ഷാക്കാരനെ നായകസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കൃതി എഴുതിയത്. അതുവരെ ഉണ്ടായിരുന്ന നോവൽ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി എഴുതപ്പെട്ട ആ കൃതി വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുകയും പിന്നീട് അത് KS സേതുമാധവൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും പ്രതിഭാധനനായ സംവിധായകൻ സിനിമയാക്കുകയും സത്യൻ മാസ്റ്റർ ആ സിനിമയിൽ നായകനായ പപ്പുവിനെ അവതരിപ്പിക്കുകയും ആ സിനിമ മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. ഭാഷയിൽ അതുവരെ വരേണ്യവർഗത്തിന്റെ കഥകളോ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നവരുടെ കഥകളോ പറഞ്ഞിരുന്ന സ്ഥാനത്താണ് ഒരു സാധാരണ തൊഴിലാളി, ഒരു റിക്ഷാവലിക്കാരൻ നായകനായി ആ നോവലിൽ വന്നത് എന്നുള്ളതാണ് അദ്ദേഹം എഴുത്തിന്റെ രംഗത്ത് കാണിച്ച വലിയ ഒരു ധീരമായ പ്രവർത്തനം. ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ചെറുപ്പത്തിലെ തന്നെ സാഹിത്യരംഗത്ത് ആകൃഷ്ടനായിരുന്നു. ധാരാളം ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. എന്നാൽ എഴുത്തിലേക്ക് വന്നതോടുകൂടി അന്നത്തെ കാലത്തുണ്ടായിരുന്ന പത്രങ്ങളുടെയും മാഗസിനുകളുടെയും ഒക്കെ പത്രാധിപർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ആ സ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹം പ്രധാനപ്പെട്ട പല ചുമതലകളും വഹിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിന് നല്ല സംഭാവനകൾ ചെയ്തുകൊണ്ട് എഴുത്തിന്റെ പുതിയ മേഖലകൾ വായനക്കാർക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തിരുന്നു. തന്റെ യൗവനകാലത്ത് തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമരപരിപാടികളിൽ ആകൃഷ്ടനാവുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. അതേകാലം തന്നെ അദ്ദേഹം തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുന്നതിലും അവരുടെ മോചനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ക്രമേണ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹത്തോടൊപ്പം നിരവധി പ്രക്ഷോഭങ്ങളിലും പന്തിഭോജനം പോലെയുള്ള പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിരുന്നു. ഇതോടൊപ്പം തന്നെ എഴുത്ത് കാര്യമായി തന്നെ അദ്ദേഹം കൊണ്ടു നടന്നു. 1959 പി കേശവദേവ് തന്റെ ആത്മകഥ എഴുതി. ആത്മകഥയുടെ പേര് എതിർപ്പ് എന്നാണ്. അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് വലിയ അംഗീകാരം ലഭിക്കുകയും അദ്ദേഹത്തെ സാഹിത്യലോകം വളരെ കാര്യമായി തന്നെ പരിഗണിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം എഴുതിയ അയൽക്കാർ എന്ന പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുകയും ചെയ്തു. 1963 അയൽക്കാർ പ്രസിദ്ധീകരിച്ചു വന്നത്. ആ നോവലിൽ രണ്ട് വലിയ നായർ തറവാടുകളിലെ കാരണവന്മാർ തമ്മിലുള്ള പകയുടെയും പ്രതികാരത്തിന്റെയും കഥയായിട്ടാണ് അത് ചിത്രീകരിക്കപ്പെട്ടത്. എങ്കിലും അതിനു മുമ്പ് കേരളത്തിൽ നിലനിന്ന സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ കൃത്യമായി അനാവരണം ചെയ്തുകൊണ്ടാണ് അയൽക്കാർ എന്ന അദ്ദേഹത്തിന്റെ നോവൽ പിറന്നു വീഴുന്നത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വാശിയുടെയോ പ്രതികാരത്തിന്റെയോ കഥയായി മാത്രം അയൽക്കാരെ ചുരുക്കാൻ കഴിയില്ല. അത് കേരളത്തിൽ ഒരു കാലത്ത് നിലനിന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ കൃത്യമായ ചിത്രീകരണമായിരുന്നു എന്ന് നിരൂപകർ അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല, മറഞ്ഞുപോയ ഒരു കാലത്തെ കൃത്യമായി ചിത്രീകരിച്ചുകൊണ്ട് പിന്നാലെ വന്ന തലമുറയ്ക്ക് കൃത്യമായ ഒരു ചരിത്രബോധം ഉണ്ടാക്കുന്നതിനും ആ പുസ്തകം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റ് നിരവധി പുസ്തകങ്ങൾ റൌഡി, ഭ്രാന്താലയം, ആദ്യത്തെ കഥ, ഒരു സുന്ദരിയുടെ കഥ, അങ്ങനെ നിരവധി നോവലുകളിലൂടെ ഏതാണ്ട് 300 ചെറുകഥകളിലൂടെ
നിരവധി നാടകങ്ങളിലൂടെ മലയാള സാഹിത്യ ലോകത്തിന് വലിയ സംഭാവനകളാണ് അദ്ദേഹം ചെയ്തത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന എഴുത്തുകാരുടെ കൂട്ടായ്മയുടെ ഭാരവാഹിയായും സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹിയായും അദ്ദേഹം നിർണായകമായ പങ്ക് മലയാള സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ സാമൂഹ്യ വിമർശനത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നു. ഒപ്പം കൃത്യമായ രാഷ്ട്രീയവും അദ്ദേഹം അന്നത്തെ തലമുറയ്ക്ക് മുന്നിൽ തന്റെ നാടകങ്ങളിലൂടെ സമർപ്പിച്ചു. 1983 ജൂലൈ 1 മലയാളികളുടെ പ്രിയപ്പെട്ട ആ എഴുത്തുകാരൻ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം ഉയർന്നു വരുന്നു. കേരളത്തിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും കഥകൾ പറഞ്ഞുകൊണ്ടാണ് പ്രശസ്തനായ പി കേശവദേവ് പ്രശസ്തിയുടെ ഉയരങ്ങളിലേക്ക് കടന്നു വന്നത്.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: എപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കൽ ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഹായ്, ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ സമയം നോക്കിക്കേ, ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ, 9544709091 എന്ന നമ്പറിലേക്ക്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം കേട്ടോ.

യെസ്, വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജുരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. ഗൈസ്, തീയപ്പോ നമുക്കൊപ്പം ഒരാൾ കൂടി വിളിക്കുന്നുണ്ട്, ആ ഒരു കൊള്ളേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? അനുജ, ഏത് പാട്ടാണ് ഇന്ന് അനുജയ്ക്ക് വെച്ച് തരേണ്ടത്? ഓക്കേടാ, ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇത്തേടാ പേര് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഫാത്തിമയ്ക്ക് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചത് വളരെയധികം സന്തോഷം. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. നമ്മുടെ ഫേസ്റ്റ് മെസ്സേജ് ആണ്. ഹലോ, എന്റെ പേര് സൈനു. എനിക്ക് സെയ്യാര എന്ന ഹിന്ദി സോങ് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് രണ്ടു പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

വീണ്ടും തിരികെ എത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജിരിയാണ് കേട്ടോ. അപ്പൊ ഗൈസ്, വീണ്ടും മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഹലോ, എന്റെ പേര് സൽമാൻ. എനിക്ക് കെ സെരിയ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അലിയ ഭട്ടും രൺബീർ കപൂറും ചേർന്ന് അഭിനയിച്ച നല്ലൊരു പാട്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി വിളിക്കുന്നുണ്ട്, അവർ കൊള്ളേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ് പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ സാർ, ചേട്ടാ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, വെച്ചുതരാം കേട്ടോ. ഈ രണ്ടു പാട്ടുകളും നമുക്ക് കേട്ടിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ 9544 7001 എന്ന നമ്പറിലേക്ക് കേട്ടോ.

0: അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹും ഗാനം അഞ്ചരിയാണ് കേട്ടോ. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ്. ഇതേ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, നമ്മുടെ റേഡിയോ എടുത്തുനിന്ന് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാമോ? ഓക്കെ.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ ചേട്ടാ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഇനി ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? പറഞ്ഞോളൂ.
1: വേറൊരു പാട്ട്
0: ഓക്കെ വെച്ചേരാ കേട്ടോ. ഓക്കെ, ഇപ്പൊ തന്നെ വെച്ചേരാ കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ചേച്ചി, ഞാൻ ഗൗരി. എനിക്ക് കണ്ണേ കൺമണി എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാട്ട് അടുപ്പിച്ചിപ്പോ പോകുന്ന ഒരു പാട്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് എന്തായാലും കേൾക്കാൻ ഗൗരിക്ക് വേണ്ടിട്ട് കേട്ടോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

ദാസേട്ടനും ചിത്രചേച്ചിയും പാടി ബ്യൂട്ടിഫുൾ ആക്കിയ വാത്സല്യം എന്ന സിനിമയിലെ നല്ലൊരു പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും മടങ്ങി എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം RJ ഐശ്വര്യയാണ്. ഗൈസ്, അപ്പോ ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം അല്ലെ. ഗുഡ് ഈവനിംഗ് എന്റെ റേഡിയോ. എന്റെ റേഡിയോ ഗാനമഞ്ജരിയിൽ ഹിറ്റ്ലർ സിനിമയിലെ വാർത്തിങ്കളെ എന്ന ഗാനം നമ്മുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് ചേട്ടനാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോൾ കൂടി വരുന്നുണ്ട്, അതുകൂടെ ഇന്ന് കണക്ട് ചെയ്യാം അല്ലെ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ആ ഓക്കെ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ആ പാട്ട് വെച്ച് തരാം. ആർക്കിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്? കേട്ടോ, അപ്പോഴേക്കും നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 9544 7004 9100 എന്ന നമ്പറിലേക്ക് കേട്ടോ.

0: ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമന്ത്രിയാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ്. അപ്പോൾ ദി എം ജി ശ്രീകുമാറും ചിത്രശേഷിയും പാടി മനോഹരമാക്കിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള പാട്ടിന് ശേഷം കൂടെ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും മറ്റൊരാൾ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ് പറഞ്ഞോളൂ. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഇത് ആരാണ്? ഓക്കെ, ശൈജമ്മ, എന്തൊക്കെയാണ് വിശേഷം? ഓക്കെ, അപ്പൊ കാലിന്റെ ഒക്കെ മാറിയോ? വയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ.
1: കൈയുടെ വേദന മാറി, ഇച്ചിരി കുറവുണ്ട്
0: ഇപ്പൊ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഒരു കാലത്ത് ഭയങ്കര നൊസ്റ്റു ഉള്ള പാട്ടാണ്, നൊസ്റ്റാൾജിയ പാട്ടാണല്ലേ. ഓക്കെ, പാട്ട് വെച്ചിരാട്ടാ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. രാജേഷ് ആണ് ആലുംകടവിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്ന പാട്ട് എന്നും വരും വഴി വക്കിൽ എന്ന സോങ് ആണ്. അപ്പൊ ഈ ഒരു രണ്ട് പാട്ടുകളും നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി തരുന്ന ഒരു പാട്ട് തന്നെയാണല്ലേ. അപ്പോൾ അത് രണ്ടും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താട്ടോ. ആ ഒരു പഴയ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് പോയി ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം N Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

യാസ് ഗായ്സ്, അപ്പോൾ നമ്മളിങ്ങനെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് വീണ്ടും മടങ്ങി എത്തിരിക്കുകയാണ് 2026 കേട്ടോ. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാന മഞ്ജരിയാണ്. കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരാൾ കൂടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ, കുറച്ച് നേരമായിരിക്കുന്നു. അപ്പൊ ആ ഒരാളെ കൂടി കണക്ട് ചെയ്യാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, ഈ ഒരു പാട്ട് ആർക്കിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? പ്രകാശിന് വേണ്ടിട്ട്. പ്രകാശ് ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? എപ്പോഴും പാട്ടുകളൊക്കെ വിളിച്ചിട്ട് പ്രകാശിന് വേണ്ടിട്ടാണല്ലോ ഡെഡിക്കേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് സുനിൽ ചേട്ടനാണ് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് ഹൃദയം ഒരു വീണയായി എന്ന ഗാനമാണ്. തമിഴ് തമിഴ് എന്ന സിനിമയില് നമ്മുടെ ശോഭൻ അഭിനയിച്ച ഒരു സിനിമയില് നമ്മുടെ ദാസേട്ടൻ പാടിയും മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ രണ്ട് പാട്ടുകളും പുറകിന് പുറകിന് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

ഇഷ്ടമുള്ള പാട്ടുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഇടയായിട്ട് നമ്മൾ ഒരുപാട് രാഗ തരംഗിണിയിലെ നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു കോൾ കൂടി വരുന്നുണ്ട്, അതുകൂടെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഫാത്തിമ. എവിടുന്നാണ് വിളിക്കുക? പുത്തൻതിരുവി നാണിന്ന്. ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത് ഫാത്തിമയ്ക്ക്? കേട്ടോ, ഈ ഒരു പാട്ട് ആർക്കേലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ ട്ടോ. അതേപോലെ തന്നെ മറ്റൊരാൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ആ ഒരു കോളൂടെ നമുക്ക് കണക്ട് ചെയ്താലോ. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ ട്ടോ, ആർക്കേലും വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ ട്ടോ. ഓക്കെ.

അപ്പോൾ നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജയാണ്. നമ്മൾക്കിപ്പോ ഒരാൾ കൂടി ചേരുന്നുണ്ട്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? സിന്ധുമ്മ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? എന്തോ ഓക്കെ, മഴ തന്നെ വിശേഷം, വേറൊന്നും ഇല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം വെച്ച് തരേണ്ടത്? ഓക്കെ, വെച്ചുതരാം കേട്ടോ. ആർക്കെങ്കിലും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് മേൽവിലാസം ശരിയാണ് എന്ന പടത്തിൽ ജയേട്ടൻ, സുജാത ചേച്ചി എന്നിവർ പാടിയ പുഴ പാടുമി പാട്ടിൽ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടിനായിട്ട് വേഗം തന്നെ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ കേട്ടോ. 954-470-0091 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്, മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ.

0: നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജിയാണ്. കൂടെ തന്നെ ഉള്ളതും നിങ്ങൾക്ക് പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ തന്നെയാണ് കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഹലോ ചേച്ചി, എന്റെ പേര് അശ്വിൻ സന്തോഷ്. ഞാൻ കരുനാഗപ്പള്ളി തഴവേ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് അറിയാതെ അറിയാതെ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രാവണ പ്രഭു എന്ന സിനിമയിലെ മറ്റൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. ഇനി നേരെ നമുക്ക് മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ ഇടുക്കിന്ന് സഹദേവൻ.
0: ഓക്കെ ചേട്ടാ, കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട്?
1: ആ കണ്ടിട്ടൊന്നല്ല, വിളിച്ചാ കിട്ടണ്ടേ?
0: അതെ അതെ, ഇപ്പൊ കണക്ട് ആയപ്പോ സന്തോഷായോ? അതെ, ഐശ്വര്യാണ് കേട്ടാ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് വെങ്കലം എന്ന് പറഞ്ഞ സിനിമയിലെ പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ്
0: വെച്ചാട്ടോ.
1: എനിക്ക്
0: നല്ലൊരു സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സിനിമ കാണാൻ. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാട്ടോ.
1: ഓക്കെ.

യെസ് ഗൈസ്, അപ്പോൾ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനായിട്ട്. 9544700912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജും അയക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ദേവനന്ദയാണ് കേട്ടോ. എനിക്ക് ഹായ് ഗാനമഞ്ജരി, ഞാൻ ദേവനന്ദ. എനിക്ക് ചിരിമണി മുല്ലേ ചിത്രമുല്ലേ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാമല്ലോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? മണിച്ചേട്ടൻ ചാലക്കുടി ചന്തയ്ക്ക് മുമ്പ്. ഓക്കെ, വെച്ചുതരാം കേട്ടോ. അപ്പൊ ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

അപ്പോൾ ഗായ്സ് ഈ സമയം 6 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഗാനമഞ്ചരി ഇവിടെ അവസാനിക്കാൻ നേരമായിരിക്കാണ്. ഇത്രയും നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യായിരുന്നു. അപ്പോൾ നാളെ കൃത്യം 4 മണിക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഉയർത്തുന്നതിനുള്ള ശക്തമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദവോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ടെന്ന മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
2: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, അടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 തിരുവനന്തപുരത്ത് 1 രോഗബാധ. 146 ഡെങ്കിപ്പനിയും 30 എലിപ്പനിയും 11 മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് നമ്പരും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, യുഎസ്എ ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.1. 7.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിന്റെ സാഫല്യ പൂർത്തീകരണത്തിനായി യാത്ര ചെയ്യുമ്പോൾ ഭൂതകാലത്തിൽ ജീവിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ലെന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണ്. വർത്തമാനകാലത്തിന് യോജ്യമാം വിധം വർത്തമാനകാലത്തോട് സംവദിച്ചും തിരിച്ചറിഞ്ഞും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയും ജീവിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. കുറേ മനുഷ്യരുണ്ട് നാം ബഷീരിയൻ കഥകളിൽ വായിച്ചിട്ടുള്ളതുപോലെ എൻ്റെ ഉപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഭൂതകാലത്തിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് അന്ന് കുടുംബം അങ്ങനെയായിരുന്നു, കുടിവെള്ളം ഇങ്ങനെയായിരുന്നു, റോഡ് അങ്ങനെയായിരുന്നു, കാലാവസ്ഥ ഇങ്ങനെയായിരുന്നു, ഇതൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഓർക്കാൻ ഇടവേളകളിൽ മരുഭൂമിയിൽ ഒരുപക്ഷെ ഒരു ചെറിയ കാറ്റുപോലെ ഒന്നായി അനുഭവിക്കാമെങ്കിലും അതിൽ മാത്രം കെട്ടുപിണഞ്ഞു കിടന്ന് ചിന്തിച്ച് ആലോചിച്ച് ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ അപസ്മാര രോഗിയെപ്പോലെ ആയിത്തീരുന്ന മനുഷ്യർക്ക് എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാനാവും? അവിടെയാണ് എല്ലാ മനുഷ്യരും അപ്ഡേറ്റ് ചെയ്യേണ്ടതിൻ്റെ, കാലഘട്ടത്തോട് സംവേദിക്കേണ്ടതിൻ്റെ, കാലഘട്ടത്തോട് ആശയവിനിമയം നടത്തേണ്ടതിൻ്റെ, കാലഘട്ടത്തിൻ്റെ തിരിച്ചറിവുകൾ സ്വന്തമാക്കേണ്ടതിൻ്റെ അനിവാര്യത നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുക, ഭാവി കാലത്തെക്കുറിച്ച് ഓർക്കുക, ഭൂതകാലത്തിൽ നിന്ന് വെള്ളവും വളവും ഊർജവും സ്വാംശീകരിക്കാം. പക്ഷേ അത് കിളിർക്കേണ്ടതും തളിർക്കേണ്ടതും പൂക്കേണ്ടതും വർത്തമാന കാലഘട്ടത്തിൽ തന്നെയാണെന്ന് മറന്നുപോകരുത്. ആ തിരിച്ചറിവ് കൂടി ജീവിത ലക്ഷ്യ പൂർത്തീകരണത്തിന് അനിവാര്യമാണ്. ശുഭദിനം.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

Beam, that beam.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.